0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ എഫ് എം 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 13 ശനിയാഴ്ച, കൊല്ലവർഷം 1201, എടവമാസം 30 കാർത്തിക നക്ഷത്രം. ബ്രൂസ്ലി പറഞ്ഞ ഒരു വാചകമുണ്ട്, നമ്മൾ വെള്ളത്തെ പോലെയാവണം. വെള്ളത്തിന് രൂപമില്ല, അതിനെ ഏതു പാത്രത്തിൽ ഒഴിച്ചാലും അത് ആ പാത്രത്തിന്റെ രൂപം കൈക്കൊള്ളുന്നു. വെള്ളത്തിന് ഒഴുകാനും തകർക്കാനും കഴിയും. ജീവിതത്തിലെ സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറണമെന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തോടും ഇണങ്ങിച്ചേരാനും അതിനെ അതിജീവിക്കാനും നമുക്ക് സാധിക്കണം. കടുപ്പമുള്ളതിനേക്കാൾ വഴക്കമുള്ളവരാകാം, അപ്പോൾ തടസ്സങ്ങൾക്കൊന്നും നമ്മളെ തളർത്താൻ കഴിയില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതം എന്നതൊരു തൂക്കുപാലമാണ്. നാം ആകട്ടെ അതിലൂടെ മുൻപോട്ട് പോകുന്ന സഞ്ചാരികളും. അങ്ങനെ ചിന്തിച്ചാൽ ജീവിതം ഇപ്പോൾ ഒരു അത്ഭുതമാണ്. ഒന്ന് കണ്ണു ചിമ്മി തുറക്കുമ്പോഴേക്കും എന്തും സംഭവിക്കാവുന്ന ഒരു പ്രഹേളിക. അതുകൊണ്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക, മനസ്സ് നിറഞ്ഞു സ്നേഹിക്കുക, പുഞ്ചിരിക്കുക. പുഞ്ചിരി അത് നിങ്ങളെ ഭംഗിയുള്ളവരാക്കുന്നു. പ്രാർത്ഥിക്കുക അത് നിങ്ങളെ ശാന്തരാക്കുന്നു. സ്നേഹിക്കുക അത് നിങ്ങളുടെ ജീവിതം ഏറെ ആസ്വാദ്യകരമാക്കുന്നു. നമുക്ക് ശ്രേഷ്ഠത കൈവരുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്, മറിച്ച് ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നതുകൊണ്ട് മാത്രമല്ല. കൊട്ടാരത്തിൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചാലും കാക്കയൊരിക്കലും ഗരുഡനാവില്ല. എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ദൈവാധീനം, ഗുരുത്വം ഇവയുണ്ടായാൽ മറ്റെല്ലാം താനെ എത്തിക്കൊള്ളും. കഴിക്കാൻ ആഹാരം, കിടക്കാൻ ഒരിടം, പിന്നെ ശരീരസുഖം, മനസ്സുഖം, ഇവയാണ് പ്രധാനമായും ഉണ്ടാകേണ്ടത്. ഇവ നമുക്ക് പ്രാപ്തമാണെങ്കിൽ വിവരവും വിനയവും വ്യക്തികളിൽ താനേ ഉണ്ടായിക്കൊള്ളും. വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തും. ജീവിതം എപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല. സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും ഒന്നും നമ്മെ തേടി വരണമെന്നുമില്ല. എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത പലതും നമ്മെ തേടി വരികയും ചെയ്യാം. ചിലത് നമുക്ക് സന്തോഷവും മറ്റു ചിലത് ദുഃഖവും സമ്മാനിച്ച് കടന്നുപോകും. ജീവിതം ഒന്നേയുള്ളൂ എന്ന് കരുതുക. അത് തോൽവി സമ്മതിച്ച് ഉരുകി തീർക്കാനുള്ളതല്ല, പൊരുതി നേടാനുള്ളതാണ്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണം. ഉദാഹരണത്തിന്, മൂന്ന് തരം ആളുകളെ നാം ജീവിതത്തിൽ ഓർത്തുവെക്കണം. ഒന്ന്, പ്രയാസകരമായ സമയങ്ങളിൽ ഒപ്പം നിന്ന് സഹായിച്ചവര്. രണ്ട്, പ്രയാസകരമായ സമയങ്ങളിൽ നമ്മെ ഉപേക്ഷിച്ച് കടന്നുപോയവര്. മൂന്ന്, പ്രയാസകരമായ അവസ്ഥകളിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചവര്. അറിഞ്ഞു തരുന്നതും പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട്. അത് സ്നേഹമായിക്കോട്ടെ, പരിഗണനയായിക്കോട്ടെ, ഒരു നേരത്തെ അന്നമായിക്കോട്ടെ, ചോദിക്കാതെ തന്നെ ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു സ്നേഹബന്ധമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക, അതൊരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യം തന്നെയാണ്. നമുക്കൊരു ഗാനം കേട്ടു നോക്കിയാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 13ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയല്ല മറിച്ച് സൂര്യനാണ് എന്ന കോപ്പർനിക്ക സിദ്ധാന്തത്തെ പിന്തുണച്ചതിന് വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി റോമിലെ മതകോടിക്ക് മുമ്പാകെ ഹാജരാകാൻ നിർബന്ധിതനായത് 1633 ജൂൺ 13ന്. ശാസ്ത്രവും മതവിശ്വാസവും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു ഇത്. സഭയ്ക്ക് വിലക്ക് ലംഘിച്ച് ശാസ്ത്രസത്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹത്തിന് പിന്നീട് വീട്ടുതടങ്കൽ ശിക്ഷ ലഭിച്ചു. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെയും നിരീക്ഷണ ജ്യോതിശാസ്ത്രത്തിന്റെയും പിതാവായി അദ്ദേഹം അറിയപ്പെടുമ്പോഴും തന്റെ കണ്ടുപിടുത്തങ്ങൾക്കായി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ ഈ ദിവസത്തെ ചരിത്ര പ്രധാനമാക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ച ഒരു വസ്തു ആദ്യമായി സൗരയുദ്ധത്തിന്റെ അതിർത്തി കടന്ന് വിദൂര ബഹിരാകാശത്തേക്ക് യാത്ര തുടങ്ങിയത് 1983 ജൂൺ 13ന്. നാസ വിക്ഷേപിച്ച പയനിയർ 10 എന്ന പേടകമാണ് നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മറികടന്ന് മുന്നോട്ട് നീങ്ങിയത്. വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ അയച്ച ഈ പേടകം അന്യഗ്രഹ ജീവനുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വായിക്കാനായി ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു സ്വർണ ഫലകവും വഹിച്ചിരുന്നു. മനുഷ്യന്റെ അന്വേഷണ തൃഷ്ണയുടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും വൻ വിജയമായി ഈ ദിനം അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴയതും ഏഷ്യയിലെ രണ്ടാമത്തെ പഴക്കമുള്ളതുമായ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ മദ്രാസ് മെഡിക്കൽ കോളേജ് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് 1835 ജൂൺ 13ന്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളും വൈദ്യശാസ്ത്ര പഠനവും ലഭ്യമാക്കുന്നതിൽ ഈ സ്ഥാപനം വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയിലെ ആരോഗ്യരംഗത്തെ പ്രഗത്ഭരായ പല ഡോക്ടർമാരും ഇവിടെ നിന്നാണ് പഠിച്ചിറങ്ങിയത്. ദക്ഷിണേന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ തീയതിക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. അമേരിക്കൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിന്യായങ്ങളിൽ ഒന്നായ മിറാൻഡ വിധി പുറത്തു വന്നത് 1966 ജൂൺ 13ന്. കുറ്റാരോപിതരായ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അറിയിക്കണമെന്ന് ഈ വിധി നിർബന്ധമാക്കി. നിങ്ങൾ പറയുന്നതെന്തും കോടതിയിൽ നിങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിക്കാമെന്ന പ്രസിദ്ധമായ വരികൾ നിയമത്തിന്റെ ഭാഗമായത് ഈ ദിവസമാണ്. വ്യക്തിസ്വാതന്ത്ര്യവും നിയമപരമായ സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ആഗോളതലത്തിൽ തന്നെ ഈ വിധി വലിയ സ്വാധീനം ചെലുത്തി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 13-ാം തീയതി. ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ജന്മദിനമാണ് ഇന്ന്. മികച്ച ഭരണാധികാരി, ദാർശനികൻ, ചരിത്രകാരൻ, സാഹിത്യകാരൻ എന്നിങ്ങനെ പല തലങ്ങളിൽ കേരളത്തെ പരിവർത്തനപ്പെടുത്തിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. 1957 ഐക്യ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി EMS അധികാരത്തിലേൽക്കുമ്പോൾ അത് ലോക ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ ഒന്നായിരുന്നു അത്. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ നിയമം തുടങ്ങിയ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ സാധാരണക്കാരന്റെയും കർഷകന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. രാഷ്ട്രീയത്തിനപ്പുറം അഗാധമായ വിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം കേരളീയ സമൂഹത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായിരുന്നു. 100-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. വായനയും എഴുത്തും അദ്ദേഹത്തിന് ശ്വാസം പോലെയായിരുന്നു. അവസാന ശ്വാസം വരെയും അദ്ദേഹം അക്ഷരങ്ങളുമായി സംവദിച്ചുകൊണ്ടിരുന്നു. ഉയർന്ന കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് തന്റെ സ്വത്തുക്കളെല്ലാം പാർട്ടിക്കും നാടിനുമായി വിട്ടുകൊടുത്ത് ലളിതമായ ജീവിതം നയിച്ച നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ ചെറിയ വിക്ക് പോലും ജനങ്ങൾ ഒരു സംഗീതം പോലെ ആസ്വദിച്ചു. കാരണം ആ വാക്കുകളിൽ സത്യസന്ധതയും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ഇന്ന് നാം കാണുന്ന പുരോഗമന കേരളത്തിന്റെ അടിത്തറ പാകുന്നതിൽ EMS വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. വിജ്ഞാനത്തിന്റെയും വിപ്ലവത്തിന്റെയും ആ വലിയ ഗോപുരത്തിന് ഇന്ന് നമുക്ക് സ്മരണാഞ്ജലികൾ അർപ്പിക്കാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: Info@7.
5: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. പാലക്കാട് RI സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N.ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പുതുനഗരം പാലക്കാട് ടൌൺ സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ഗേറ്റ് June 16 രാത്രി 10 മുതൽ June 17 രാവിലെ 6 വരെ അടച്ചിടും. യാക്കന പാലക്കാട് ടൌൺ റോഡ് വഴി പോകേണ്ട വാഹനങ്ങൾ ഇംഗ്ലീഷ് ചർച്ച് DPO റോഡ് വഴി പോകേണ്ടതാണെന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് മൈക്രോ കൺട്രോളർ ആൻഡ് ട്രെയിനർ കിറ്റ് വിതരണം ചെയ്യുന്നതിന് കൊട്ടേഷനുകൾ ക്ഷണിച്ചു. June 26 വരെ രാവിലെ 11 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-66-22-60-56-5 നമ്പർ ഒരിക്കൽ കൂടി 04-66-22-60-56-5. പാലക്കാട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബോണ്ടഡ് ലെക്ചർമാരുടെ താൽക്കാലിക ഒഴിവ്. 1 വർഷത്തെ നിർബന്ധിത ടീച്ചിംഗ് ഇന്റേൺഷിപ്പ് ലഭിക്കുന്നതുവരെയോ അല്ലെങ്കിൽ പരമാവധി 1 വർഷത്തേക്കോ ആണ് നിയമനം. പ്രതിമാസം 32,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. യോഗ്യത സർക്കാർ അംഗീകൃത സ്വാശ്രയ കോളേജുകളിൽ നഴ്സിംഗ്, MSc, നഴ്സിംഗ് കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. അഡീഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ 1 സെറ്റ് പകർപ്പ്, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുമായി June 23 രാവിലെ 11 പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മെയിൻ ബ്ലോക്കിൽ 3rd നിലയിലുള്ള സർക്കാർ നഴ്സിംഗ് കോളേജ് കാര്യാലയത്തിൽ ഹാജരാകണം. പാലക്കാട് സിവിൽ സർവീസ് അക്കാദമിയിൽ ബിരുദധാരികൾക്കായുള്ള പ്രിലിംസ് കം മെയിൻ റെഗുലർ June 15 ആരംഭിക്കും. ഡിഗ്രി, PG വിദ്യാർത്ഥികൾ, വർക്കിംഗ് പ്രൊഫഷണൽസ് എന്നിവർക്കായുള്ള വീക്കെൻഡ് ബാച്ച് July 5 6 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള പരിശീലന ക്ലാസുകൾ July 5 തുടങ്ങും. എല്ലാ ബാച്ചിലേക്കും രജിസ്ട്രേഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 82-81-09-88-69 നമ്പർ ഒരിക്കൽ കൂടി 82-81-09-88-69. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷ പരിശീലനത്തിന് 6 മാസത്തിൽ കുറയാത്ത കാലയളവിൽ പങ്കെടുക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്ത വിമുക്ത ഭടരുടെ മക്കൾക്ക് സാമ്പത്തിക സഹായത്തിന് സർവീസ് പ്ലസിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി July 25. വിശദവിവരങ്ങൾ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-91-29-71-633 നമ്പർ ഒരിക്കൽ കൂടി 04-91-29-71-633. കടമ്പഴിപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ലബോറട്ടറിയിലേക്ക് ആവശ്യമായ റീഏജന്റുകൾ വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. June 27 രാവിലെ 11 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 04-66-22-67-76 നമ്പർ ഒരിക്കൽ കൂടി 04-66-22-67-76. പാലക്കാട് കെൽഡ്രോ നോളജ് സെന്ററിൽ പ്രഭാത സായന കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. DCA, ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ട്രാഫിക് ആൻഡ് വിഷ്വൽ എഫക്ട്, ഓഡിയോ വീഡിയോ എഡിറ്റിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, വേർഡ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ എൻട്രി കോഴ്സുകളിലേക്ക് June 30 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85-90-60-52-73 നമ്പർ ഒരിക്കൽ കൂടി 85 90 60 52 73. സംസ്ഥാന തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെയും വരിക്കാരായ തൊഴിലാളികളുടെ മക്കൾക്ക് ITI പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം. യോഗ്യത 10ാം ക്ലാസ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 750 രൂപ ബോർഡിൽ നിന്ന് സ്റ്റൈപ്പൻഡ് ലഭിക്കും. വെബ്സൈറ്റ് www.laborwelfarefund.in. ഒറ്റപ്പാലം സബ് കളക്ടറുടെ ഔദ്യോഗിക വാഹനത്തിന് പുതിയ ടയറുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. 2 ടയറുകളാണ് ആവശ്യം. കൊട്ടേഷനുകൾ June 18 വൈകിട്ട് 3 മുൻപായി നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0466-2244-3 നമ്പർ ഒരിക്കൽ കൂടി 0466-2244-3. പാലക്കാട് ജില്ലാ ആശുപത്രി കോമ്പൌണ്ടിലുള്ള മെഡിക്കേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സൊസൈറ്റിയിലേക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. June 23 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 99-47-09-03-60 നമ്പർ ഒരിക്കൽ കൂടി 99-47-09-03-60. ഇതോടുകൂടി ഇൻഫോസെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്രബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
7: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
8: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
7: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: ഒരു കാര്യം വിചാരിച്ച അപ്പ തന്നെ നടക്കണം എന്നൊരു വാശിയുള്ള ആളുകളാണ് ഇപ്പോ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരും. കുറേ പേരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, ഒരു പ്ലാൻ പാളിയാൽ ഉടനെ വരും ആത്മഗതം. പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ, വിചാരിച്ചത് നടന്നില്ലെങ്കിൽ, എന്റെ വിധി കിട്ടിയാൽ ഓ എൻ്റെ ഒരു ഭാഗ്യം. അല്ലെ, നമുക്കെല്ലാം അപ്പപ്പ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിലേക്ക് പോവില്ല. പിന്നെ ആകെ ഡെസ്പാണ്, ഓഫാണ്. പിന്നെ നമുക്കിടയിൽ കുറെ പെർഫെക്ഷനിസ്റ്റുകൾ ഉണ്ട്. ആദ്യത്തെ തട്ടിൽ തന്നെ മാങ്ങ വീഴണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, ആദ്യത്തെ പ്രപ്പോസലിൽ തന്നെ പെണ്ണ് കിട്ടണം എന്ന് പറയുന്ന ആളുകൾ, ജപ്പാനിൽ പോയി ഇത് പറഞ്ഞാലേ അവർ നിങ്ങളെ ചിരിച്ച് ചിരിച്ച് കളിയാക്കി കളിയാക്കി തോൽപ്പിച്ച് കളയും. അവിടെ ഒരു പരിപാടിയുണ്ട്, കിൻസുഗി എന്നാണ് ആ ഒരു സംഭവത്തിന്റെ പേര്. ഓക്കെ, ആ സംഭവം എന്താണ് എന്നൊക്കെ ഞാൻ പറയാം. ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. അപ്പൊ ജപ്പാനിലേക്ക് പോകുമ്പോ ഈ കിൻസുഗി എന്നൊരു പരിപാടി എന്താന്ന് ചോദിച്ചാൽ, അതൊരു അടിപൊളി പരിപാടിയാണ്. ഒരു പാത്രം ഉടഞ്ഞു കഴിഞ്ഞാലേ അവരത് പശ വെച്ചല്ല, സ്വർണം വെച്ചാണ് ഒട്ടിക്കുന്നത്. ജപ്പാനിൽ ഉള്ളൊരു സംഗതിയാണ്. ഒരു പാത്രം ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അവരത് എറിഞ്ഞു ദൂരെ കളയില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ പാത്രം എടുത്ത് അപ്പോഴേ നമ്മൾ അല്ലേ നമ്മളത് കളയും. കാരണം അത് ഉടഞ്ഞു പോയ പാത്രമാണ്, യൂസ്ലെസ് ആണ്, ഇനി അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവര് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ആ വിള്ളലുകൾ, ആ ഉടഞ്ഞ ആ ഒരു വിള്ളലുകളിൽ സ്വർണം ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർക്കും. അപ്പൊ ആ പാത്രം, ഉടഞ്ഞു പോയ പാത്രം പഴയതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ബ്യൂട്ടിഫുൾ ആവും, പഴയതിനേക്കാൾ വില്ലപിടിപ്പുള്ളതായിട്ട് മാറും. ഫെയിലിംഗ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു തിങ്കിങ് ഉണ്ട്. ഫെയിലിംഗ് ഫോർവേഡ് അല്ലെ, അതായത് എന്താ അതിന്റെ ഒരു എക്സാക്ട് മലയാളം എന്ന് എനിക്ക് കിട്ടണില്ല. എന്തായാലും അതിനൊരു വല്ലാത്ത സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അതൊരു ആർട്ടാണ്. ഇറ്റ് ഇസ് ലൈക്ക് എൻ ആർട്ട് ഓഫ് വെയറിങ് യുവർ സ്കാർസ് ലൈക്ക് ജ്വല്ലറി. നിങ്ങളുടെ മുറിവിനെയും ഒരു ജ്വല്ലറിയാക്കി, നമ്മളിങ്ങനെ മുറിവ് പോലും നമ്മളൊരു ആഭരണമാക്കി മാറ്റാണ് എന്നുള്ളതാണ്. തോൽവി എന്ന് പറയുന്നത് കരിയറിലെ ഒരു കറയല്ല, പകരം വ്യക്തിത്വത്തിന്റെ ആഴം കൂട്ടുന്ന ഗോൾഡൻ ലൈൻസ് ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മുറിപ്പാടുകൾക്ക്, ഈ വിള്ളലുകൾക്ക് ഒക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു സൗന്ദര്യം ഉണ്ടാവും. നമ്മളത് ഒന്ന് പോയാൽ, എന്നെവിടെയെങ്കിലും പാളിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അത് നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങളെ, ചിലപ്പോൾ ചിലയിടത്തെ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു ഫോർവേഡ്, നമുക്ക് നടക്കാനുള്ള ഒരു എന്തെങ്കിലും കാര്യം ബാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതൊന്ന് നമ്മൾ സൂക്ഷിക്കണം. സോ എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഒരു ഒരു വാക്കാണ് ഈ ഫീൽ ഫോർവേഡ് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് തോൽവി എന്ന് പറഞ്ഞാൽ അതൊരു അവസാനമാണ് എന്നാണ് അല്ലെ, ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് എന്നുള്ളതാണ്. തോറ്റാൽ നമ്മൾ തളർന്നു പോകും, പല ആളുകളും ഒളിച്ചോടും. നടക്കാൻ പഠിക്കുന്ന കാലം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ചെറുതിലേ ഉള്ള നമ്മള് എത്ര വട്ടം വീണിട്ടുണ്ടാകും, നമ്മള് ലക്ഷക്കണക്കിന് തവണ, എന്റെ പൊന്നോ പറയാനില്ല. പക്ഷെ അന്ന് വീഴുമ്പോഴൊക്കെ നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേറ്റു, വീണിടത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ടാണ് നടക്കുന്നത്. അതാണ് ശരിക്കും ഈ ഫീൽ ഫോർവേഡ് എന്ന് പറയുന്നത്. തോൽവിയാണ്, പക്ഷെ എന്നാലും നമ്മൾ വീണു, വീണവിടെ കിടക്കുന്നില്ല, എണീറ്റ് നമ്മൾ നടക്കുകയാണ്. ഒരു കുട്ടി പോലും വീണു എന്ന് കരുതി ഇനി ഞാൻ നടക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ ഇതുവരെ. പക്ഷെ നമ്മൾ വളരുംതോറും നമ്മൾ ആ ഒരു റിത്തം അങ്ങ് മറന്നുപോകണം. ഇങ്ങനെയായിരുന്നു നമ്മൾ വളർന്നു വന്നത്. എന്നിട്ട് ഇപ്പൊ ഒരു ചെറിയ തോൽവി ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ, നമ്മുടെ മുറികളിലേക്ക് അങ്ങ് ചുരുണ്ടുകൂടുകയാണ്. എങ്ങനെ അത്? ഫെയിലർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ സ്റ്റെപ്പ് ഫോർവേഡ്. തോൽക്കുമ്പോൾ നമ്മൾ വീണത് പുറകോട്ടല്ല മുന്നോട്ടാണെങ്കിലോ എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫെയിൽ ഫോർവേഡ് കേൾക്കാം എഴുത്തോലയിൽ നല്ല പാട്ടിന് ശേഷം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഫെയിലർ എന്ന് പറയുന്നത് ഒരു എററായിട്ടാണ് പല ആളുകളും കാണുന്നത്. ഈ ഒരു ഇന്നോവേഷന്റെ ലോകത്ത്, ക്രിയേറ്റിവിറ്റിയുടെ ലോകത്ത് ഫെയിലർ എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റ ടെസ്റ്റ് ആണെന്ന് മാത്രം കരുതിയാൽ മതി. നിങ്ങളൊരു പുതിയ കാര്യം പരീക്ഷിക്കുമ്പോൾ അത് പരാജയപ്പെടും. അതിനർത്ഥം നിങ്ങളുടെ സിസ്റ്റം അപ്ഡേറ്റ് ആവാൻ പോകുന്നു എന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഫോൺ പോലും അത്ര പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അപ്ഡേഷൻസ് വരുന്നത്. അതുപോലെ ഈച്ച് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ഡീബഗ് സെഷൻ ആയിട്ട് കണ്ടാൽ മതി. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും നമ്മുടെ ഉള്ളിലുള്ള ഈ ദേഷ്യത്തെയും പെട്ടെന്ന് സംഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ഫ്രസ്ട്രേഷനെയും ഒക്കെ ഡിലീറ്റ് ചെയ്യുകയും നമ്മുടെ സ്കില്ലിനെ കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫെയിലിയർ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ ലൈഫിന്റെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നതാണ് ചില ക്രാഷസ്, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില ക്രാഷസ്, ചില തോൽവികൾ. അത് പേടിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ ഫേസ് ചെയ്യാണ് വേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വയലിനിസ്റ്റ് ഉണ്ട്, ഇസ്താക്ക് പേൾമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു കൺസേർട്ട് നടക്കുകയാണ്. പാതി വഴിയിലെ അദ്ദേഹത്തിന്റെ വയലിന്റെ ഒരു സ്ട്രിങ് പൊട്ടിപ്പോയി. എന്താ ചെയ്യുക? നിങ്ങളാണ് ആ വയലിനിസ്റ്റ് എങ്കിൽ എന്താ ചെയ്യുക? അയ്യോ, സ്ട്രിങ് പൊട്ടിപ്പോയി. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഓക്കെ, ബൈ ബൈ പറഞ്ഞിറങ്ങും. സാധാരണ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തും. പക്ഷെ അദ്ദേഹം ആ മൂന്ന് സ്ട്രിങ് വെച്ച് ബാക്കി പാട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റോറി ഉണ്ട് അങ്ങ് ചരിത്രത്തിൽ. ആ പാട്ടിന് പഴയതിനേക്കാൾ ഒരു പ്രത്യേക സോൾ ഉണ്ടായിരുന്നു എന്നാണ് അത് കേൾക്കാനിരുന്ന ഓരോ ഓഡിയനും പറഞ്ഞ കാര്യം. നമ്മുടെ ലൈഫും ഇതുപോലെയാണ്. ഒരു സ്ട്രിങ് പൊട്ടി എന്ന് കരുതി, ഒരിടത്ത് വീണു എന്ന് കരുതി നമ്മുടെ യാത്ര നിർത്തരുത്. ഒരു പക്ഷേ ആ വിള്ളലിലൂടെ ആയിരിക്കും ചിലപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ടാലന്റ് പുറത്തു വരുന്നത്. ഓരോരുത്തരുടെയും ഈ ബ്രോക്കൺനെസ്സിൽ അവരവരുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇത്ര മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ഇന്നത്തെ എഴുത്തോലാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട്

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. എന്തെല്ലാ പരിപാടികൾ, എല്ലാവരും അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ജൂൺ മാസം 13-ാം തീയതി ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ഇനി കൃത്യം നോക്കുകയാണെങ്കിൽ ഈ 2026 ടോട്ടൽ 201 ദിവസങ്ങളുണ്ട്, 201-ഓളം ദിവസങ്ങളുണ്ട്. ആൻഡ് ഈ ഒരു സാറ്റർഡേ എന്ന് പറയുന്നത് നമ്മൾ ഈ 2026 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 24th Saturday ആണ്. രാവിലെ കണക്കൊക്കെ കൂട്ടി വന്നിരിക്കുകയാണല്ലോ ചോദിച്ചാൽ, ആ കുറച്ച് നേരം ഇരുന്ന് കണക്കൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് വന്നേക്കണേ. അപ്പോൾ ഇന്നത്തെ സാറ്റർഡേ, ഇന്നത്തെ ഒരു ഇനി വരാൻ പോകുന്ന വീക്കെൻഡാണ്. അപ്പോൾ ഇതെല്ലാം അടിച്ചു പൊളിക്കാനുള്ള ഒരു ആംപിയർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ സാറ്റർഡേ ആൻഡ് സൺഡേ ഈ 2 ദിവസങ്ങളെ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കാണണമേ, കാണേണ്ട രീതിയിൽ കാണണമെന്ന്. വീക്കെൻഡൊക്കെ അല്ലേ, അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ, എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ? പുറത്തൊക്കെ പോകുന്നുണ്ടോ? സിനിമയ്ക്ക് പോകുന്നുണ്ടോ? എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നുണ്ടോ? എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും സ്ഥലം കാണാൻ പോകുന്നുണ്ടോ? ഓ മഴയല്ലേ അഭിരാമി, വീട്ടിൽ തന്നെയാ എന്ന് പറയുന്ന ആളുകളുണ്ടാവും. നോ പ്ലാൻ ഡേ, എല്ലാ ദിവസവും നോ പ്ലാൻ ഡേ ആണ് ചില ആളുകൾക്ക്. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് എന്താ പറയാ, നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കണ്ടേ? ഈ എൻഡോർഫിനും ഈ പറഞ്ഞ പോലെ ഡോപ്പമിനും ഒക്കെ നമ്മൾ കൂട്ടണ്ടേ? അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഡേ എവിടെയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവട്ടെ. ഇവിടെ ഞാൻ നോക്കുമ്പോഴത്തേക്കും, ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ സ്റ്റുഡിയോയിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കും നല്ല ആകാശം കാണാൻ പറ്റും നമ്മൾ ഈ ടെറസിൽ നിൽക്കുമ്പോൾ. അപ്പൊ ഞാൻ വലതുവശത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല കാർമേഘം ഇങ്ങനെ ഇരുണ്ട് കൂടി ഇപ്പൊ പെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷെ ഞാൻ എൻ്റെ വലതുവശത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും നല്ല തെളിഞ്ഞ ആകാശം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ ഈ മഴക്കാലത്ത് നല്ല തെളിഞ്ഞ ആകാശം കാണുമ്പോഴത്തേക്കും വീട്ടമ്മ പറയില്ലേ, അതാ തുണിയൊക്കെ എടുത്ത് പുറത്തിട്ട് ഉണങ്ങും, എന്തായാലും മഴ പെയ്യില്ല എന്ന് പറയില്ലേ. അതേപോലെ നല്ല തെളിഞ്ഞു നിൽക്കുന്ന ആകാശം. അപ്പോൾ മഴയാകെ കൺഫ്യൂഷനാണ്, മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷനാണ്, മഴ പെയ്യോ പെയ്യില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ്, നിങ്ങളുടെ അവിടെ മഴ പെയ്യുന്നുണ്ടോ അതോ സ്വസ്ഥം സുഖം ഈ തെളിഞ്ഞ ആകാശമൊക്കെ ആണോ എന്നൊക്കെ ഇന്ന് എൻ്റെ അടുത്ത് വിളിക്കുന്ന സമയത്ത് പറയണം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട്, ഫിഫ ലോകകപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും മുഴുവൻ ഇങ്ങനെ ഓരോ ഫുട്ബോൾ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യവും ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. പാലക്കാട് ജൈനിമേട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്രയോ അടി ഉയരത്തിൽ മറ്റേ ഫ്ലെക്സ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ താഴത്തെ ആളുകൾ വന്നിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തിനാ ഇത്രയും പൈസ കളഞ്ഞ് ഈ ഫ്ലെക്സൊക്കെ ഇങ്ങനെ വെക്കുന്നത്. പിന്നെ ബ്രസീലിൻ്റെ, അതുപോലെ പോർച്ചുഗലിൻ്റെ, ഇങ്ങനെ കുറേ അവരവരുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ടീമുകളുടെയൊക്കെ ഫ്ലെക്സുകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ട്. കേരളത്തിലാണോ ഫുട്ബോൾ നടക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. അതുപോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫുട്ബോൾ ചർച്ചകൾ, ഫുട്ബോളിന്റെ കാര്യങ്ങൾ, അങ്ങനെ ലോകം മുഴുവൻ നമ്മൾ ആ ടേം ഉണ്ടല്ലോ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അങ്ങനെ ലോകകപ്പ് നടക്കുന്നു. നിങ്ങളെങ്ങനെയാ ലോകകപ്പ് ഫുട്ബോൾ കാണുന്ന ആളുകളാണോ, ഏത് ടീമായിരിക്കും ജയിക്കുക എന്നൊക്കെ അറിയാമോ? എനിക്കാണെങ്കിൽ ആഗ്രഹമില്ല, മെസ്സിനെ അറിയാം, നെയ്മറിനെ അറിയാം, പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രസീൽ അർജന്റീന ഇവരുടെ ഒരു പോരാട്ടത്തെ കുറിച്ച് അറിയാം, പിന്നെ പോർച്ചുഗൽ, ഇങ്ങനെ കുറേ ടീമുണ്ടല്ലോ, പിന്നെ എംബാപ്പെ, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളോ, അതേപോലെ ഈ ചില ഫുട്ബോൾ ആരാധകർ ഇങ്ങനെ ഫുട്ബോൾ ഫീവർ എന്ന് നമ്മൾ പറയത്തില്ല, അത്രയും ഇങ്ങനെ തലക്ക് പിടിച്ചിട്ട് ഫുട്ബോളിനെ കുറിച്ച് പറയുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ഞെട്ടിത്തെറിച്ചിരുന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ഷൈജു ദാമോദർ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ആ സംഭവം ഇങ്ങനെ ഓർമ്മ വരും. അപ്പം അങ്ങനെ ഫുട്ബോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 12:30 ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലൻഡാണ് മത്സരം എന്നിങ്ങനെ ഞാനിങ്ങനെ പത്രത്തിൽ കണ്ടു. ആ കാര്യം പറയാനൊരു കാരണമുണ്ട്, കാരണം ഈ ഖത്തർ ടീമിൽ, ഫുട്ബോൾ ടീമിൽ കളിക്കാനായിട്ട് നമ്മുടെ ഒരു മലയാളി പയ്യനുണ്ട്, തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. ലോകകപ്പ് ടീമിലെത്തുന്ന ആദ്യത്തെ മലയാളിയാണ്, ഖത്തർ ടീമിലെത്തിയിരിക്കുകയാണ്. 19 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ഇരിക്കട്ടെ തഹ്സീൻ ഒരു വലിയ കയ്യടി, ടിക് ടിക് ടിക് ടിക് ടിക്. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫുട്ബോളിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇന്ന് സാറ്റർഡേ എന്താണ് നമ്മൾ സംസാരിക്കേണ്ട വിഷയം, അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കൊക്കെ ആയിട്ടാണല്ലോ സാധാരണ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടോപ്പിക് ായിട്ട് വന്നിട്ടില്ലേ, നമ്മളിന്നൊരു ഗെയിം കളിക്കാൻ പോവാണ്. സാറ്റർഡേ ഞാൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളൊരു ഗെയിം കളിക്കും. അപ്പോൾ സാധാരണ നമുക്ക് ഇന്ന് വെറുതെ അങ്ങനെ സംസാരിച്ചിരിക്കേണ്ട ഒരു പാട്ട് ഗെയിം കളിക്കാം, ഒരു എന്താ സോങ് ചെയിൻ പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം കളിക്കാം. അപ്പോൾ ആദ്യം വിളിക്കുന്ന ആളിപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ രണ്ട് വരി പാട്ട് പറയണം, അല്ലെങ്കിൽ പാടാം, പാട്ട് പറയേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, പാട്ട് പാടാം. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ അതിന് അവസാനം ഒരു വരി ഇങ്ങനെ വരുമല്ലോ, അവസാനം വരി അല്ലെങ്കിൽ വാക്ക് വരും, അക്ഷരത്തിലേക്ക് നമ്മൾ പോകില്ല, വരി അല്ലെങ്കിൽ വാക്ക്. ആ വരിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കിൽ നെക്സ്റ്റ് ആൾ വിളിക്കുന്ന ആൾക്ക് ഒരു പാട്ട്
പാട്ട് പാടാം. അങ്ങനെ ആ ഒരു സോങ് ചെയിൻ ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു 1 അവർ ലൈവിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ എന്താ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഇന്ന് എല്ലാവർക്കും ഒരു അടിപൊളി ടി വിഷ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കും. ഇപ്പൊ അവിടെ മഴയുണ്ടോ മഴയില്ലേന്ന് പറയാം. ആൻഡ് യുവർ ഫേവറേറ്റ് ഫുട്ബോൾ ടീം, ഫുട്ബോൾ കളി കാണാറുണ്ടോ? അത് പിന്നെ പോലെ ഇപ്പോൾ പറഞ്ഞ പോലെ മെസ്സിയെയും റൊണാൾഡോയും നെയ്മറിനെയും ബാപ്പേനെയൊക്കെ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല, അങ്ങനെയാണോ? എന്നാൽ അതും കൂടെ പറഞ്ഞേക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സോങ് ചെയിൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു കോളർ വേണം. അപ്പൊ ആ ഒരു കോളറിന് കോൾ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിനായിട്ട് ഞാനൊരു പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ സോങ് ആണ്. ഈ ഒരു സൂപ്പർ ട്രാക്കിൽ നമ്മുടെ ഇന്നത്തെ വൈബ് ഫുൾ സെറ്റ് ആവും. അടിപൊളി ഒരു പാട്ടാണ്. ഈ പാട്ട് ഒരിക്കലും നമ്മളിങ്ങനെ വിട്ടുപോകത്തില്ല. നമ്മൾ എവിടെയാണെങ്കിലും ഈ പാട്ടിന് നമ്മൾ താളം പിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാട്ടാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുമ്പോൾ കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4.

0: യെസ്, അതാണ് ചന്ദനമണി സന്ധ്യകളുടെ പാട്ട് ഫ്രം ദ മൂവി പ്രജ. പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് പറഞ്ഞിരുന്നു, ഇന്ന് വിളിക്കുന്നവരാണ് ഈ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണേ, ആ ഒരു സോങ് ചെയിൻ മുന്നോട്ട് കൊണ്ടുപോകണേ. അപ്പൊ ഒരാൾ വിളിച്ചിട്ട് ഒരു പാട്ടിന്റെ നാല് വരി പാടും, അതിന്റെ ലാസ്റ്റ് വരെ അവർ തന്നെ പറയും ഏതാണ് ഏത് വെച്ചിട്ടാണ് നെക്സ്റ്റ് വിളിക്കുന്നയാള് പാടേണ്ടതെന്ന്. അപ്പൊ നമുക്ക് ഇന്നത്തെ സോങ് ചെയിൻ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്റെ കൂടെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
1: ഹലോ സുനിൽ. സുനിൽ പറഞ്ഞു. സോറി,
0: എന്താ പറ്റിയത്?
1: സുനിൽ സുനിൽ എന്നുള്ള ചിന്തയാണ് തോന്നുന്നത്.
0: ഈശ്വരാ, സുനിൽ ഇന്നിങ്ങോട്ട് വരട്ടെ കേട്ടോ, ഞാൻ പറയാം.
1: സുനിൽ കുട്ട, സുനിൽ കുട്ട പറഞ്ഞിട്ടേ. അഭിമോളെ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
1: ഞാൻ കുമാരി, മഴവിൽ നഗർ.
0: എന്താണ് വിശേഷം? സുഖല്ലേ?
1: ആ, സുഖമായിട്ടിരിക്കണു മോളെ.
0: എന്ത് സന്തോഷാന്നറിയോ, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോ
1: കിട്ടണത് ഭയങ്കര സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
0: ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ കുമാരി ചേച്ചി, ഇന്നത്തെ ഗെയിം കേട്ടായിരുന്നല്ലോ അല്ലേ?
1: ആ, കേട്ടു കേട്ടു.
0: അപ്പോ കുമാരി ചേച്ചിയാണ് ഇന്ന് തുടക്കം ഇടുന്ന ആള്, ഉദ്ഘാടനം ചെയ്യുന്ന ആള്. അപ്പൊ ഒരു പാട്ട് പാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ആ പാട്ടിന്റെ അവസാനം വരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ കുമാരി ചേച്ചിക്ക് സെലക്ട് ചെയ്യാം ഏതാണ് വാക്ക് എന്നുള്ളത്. ആ വാക്ക് നമുക്ക് നെക്സ്റ്റ് വിളിക്കുന്ന ആൾക്ക് കൊടുക്കണം. ഓക്കെ,
1: ശരി ശരി. എനിക്ക് അറിയും പോലെ പാടാ.
0: ഓക്കെ.
1: പിന്നെ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന സിനിമയിലെ
0: അമ്മോ
1: ചന്ദ്രികയിൽ അലിയുന്ന അതാണ് പാടുന്നത്.
0: അടിപൊളി പാട്ടാണ്.

0: ആകമേഘം നിന്മിഴിയിലലിയും നെഞ്ചീവരാഗം.
1: അതാണ് അതാണ് പാട്ട് അല്ലേ? നിൻമിഴിയിൽ അലിയുന്നൻ ജീവരാഗം, ജീവരാഗം അങ്ങനെയല്ലേ?
0: ആ നിൻ ചിരിയിൽ അലിയുന്നൻ ജീവരാഗം, നീലവാനിൽ അലിയുന്ന ദാഹമേഘം.
1: ദാഹമേഘം, പിന്നെ അത് കഴിഞ്ഞ ഒരു വരി കൂടി ഉണ്ടല്ലോ.
0: നിൻമിഴിയിൽ അലിയുന്നൻ ജീവമേഘം.
1: ആ നിൻമിഴിയിൽ അലിയുന്നൻ ജീവമേഘം. അപ്പൊ ഇതില് ഏത് ഏത്
0: ഒരു മിനിറ്റ്. താരകയോ നീല താമരയോ നിൻ താരണി കണ്ണിൽ കതിർത്തരിഞ്ഞു.
1: ഇല്ല, നമുക്ക് പക്ഷേ ഉണ്ടല്ലോ ആ നാല് വരിയില്ലേ, നാല് വരിന്നാണ് നമ്മൾ ആ ഒരു വാക്കെടുക്കാനായിട്ട് പറ്റുള്ളൂ ട്ടോ.
0: ഇതേപോലെ
1: അതെ. അപ്പൊ നിൻമിഴിയിൽ അലിയുന്നൻ ജീവമേഘം, അതിൽ ഏത് വാക്കാണ്?
0: ജീവ, ജീവ എന്ന് കൊടുക്കാം.
1: ജീവ എന്ന് കൊടുക്കാം. ജീവമേഘമുണ്ട്, മേഘം കൊടുക്കണോ?
0: എന്താ പിന്നെ മോൾക്ക് ഇഷ്ടം, അത് കൊടുത്തോളൂ.
1: ഓക്കെ, ജീവ അല്ലെങ്കിൽ മേഘം അല്ലെ. ജീവയിൽ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ മേഘത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് വേണം നെക്സ്റ്റ് ആള് പാടാൻ അല്ലെ.
0: ഓക്കെ ഓക്കെ, വിളിച്ച് ആദ്യമേ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ,
0: നമ്മുടെ അഹല്യ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടത്തിലെ എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളി സാറ്റർഡേ.
1: ഓക്കെ, നല്ലൊരു വീക്കെൻഡ് ഞാനും വിഷ് ചെയ്യണു. സൂപ്പർ ഡേ. ഓക്കെ
0: ഓക്കെ, താങ്ക് യു മോളെ,
1: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് കുമാരി ചേച്ചിയാണ്. കുമാരി ചേച്ചി നല്ല രസമായിട്ട് പാട്ട് പാടി. അതിന്റെ അവസാനം വന്ന് നിൽക്കുന്നത് ജീവമേഘം എന്ന വാക്കിലാണ്. അപ്പോ ജീവ എന്നതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ടുകൾ ഓർമ്മയുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. അതുപോലെ മേഘം എന്ന വാക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ടുകൾ കുറെ പാട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ പാടാൻ വേണ്ടിയിട്ട് വിളിച്ചോളൂ. നെക്സ്റ്റ് കോളർ ഈസ് ഓൺലൈൻ, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ? റിൻസൻ ചേട്ടാ, ജീവമേഘത്തിലാണ് നമ്മൾ ഇങ്ങനെ വന്ന് നിക്കുന്നത്. ഓക്കെ,
2: അപ്പൊ നമുക്ക്
1: ഏതാണ് ജീവ എന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് പാടണം അല്ലെങ്കിൽ മേഘം എന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പാട്ട് പാടണം? ഞാൻ രണ്ടെണ്ണം ആക്കി എടുത്തതാണ്, പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട്.
2: അപ്പോ ജീവ വെച്ചിട്ടാണെങ്കിൽ ജീവന്റെ ജീവന ഓർമ്മകളെ പറഞ്ഞ പാട്ടുണ്ട്. അശ്വതി കൃത്യമായിട്ട് കിട്ടുന്നില്ല.
1: ഓക്കെ, അല്ല ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു എന്നിട്ട് ഏതെങ്കിലും ഒന്നില് നമുക്ക് മേഘം. ഓക്കെ,
2: മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി മേദിനി കേട്ടു നെഞ്ചിൻ പുതിയൊരു താളം. ആരാരെ ആദ്യം ഉണർത്തി, ആരാരുടെ ലോബ് പകർത്തി, ആരാരുടെ ചിറകിലൊതുങ്ങി അറിയില്ലല്ലോ, അറിയില്ലല്ലോ, അറിയില്ലല്ലോ. നിർത്തി,
1: അറിയില്ലല്ലോ, നിർത്തിയില്ലേ? ഈയൊരു ചെയ്ത്ത് വേണ്ടായിരുന്നു.
2: അറിയാം,
1: ഇത് കട്ടപ്പ ബാഹുബലിയോട് ചെയ്തതിനേക്കാൾ കൂടുതലായിപ്പോയി. റിൻസൻ ചേട്ടാ, ഏതാണ് നമ്മള് ആ വാക്ക് ഏതാ സെലക്ട് ചെയ്തിട്ടുള്ളത്? അറിയ അല്ലെ. ആ റിയ, അറിയില്ലേല് സ്റ്റാർട്ട് ചെയ്യാം, അറിയാം എന്നുള്ളതിൽ സ്റ്റാർട്ട്
2: ചെയ്യാം.
1: ഓക്കെ ഓക്കെ, അറിയ വെച്ച് എന്തെങ്കിലും പാടണം, അത്രേ ഉള്ളു അല്ലെ. ഓക്കെ, എന്താണ് വിശേഷം? വീക്കെൻഡ് ആയിട്ട് എന്താ പരിപാടി?
2: ഓക്കെ
1: റിൻസൻ ചേട്ടാ, സൂപ്പർ ആയിട്ട് ഞാൻ വിഷ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് റിൻസൻ ചേട്ടനാണ്. റിൻസൻ ചേട്ടൻ പാടിയ പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ, തൂവാന തുമ്പികൾ എന്ന സിനിമയിലെ പാട്ട്. അപ്പൊ അതില് ലാസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു പിന്നെ വാക്ക് അറിയില്ലല്ലോ എന്ന വാക്കാണ്. അപ്പൊ അറിയില്ലല്ലോ വെച്ച് പാട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അതേപോലെ അറിയാം, അറിയില്ല, അറിയാ വെച്ചിട്ട് ഏതെങ്കിലും പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് റിൻസൻ ചേട്ടൻ പോയിരിക്കുന്നത്. അപ്പോ ഇത് സോങ് ചെയിൻ ഗെയിമിൽ നമുക്ക് നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
3: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്,
1: ആര സംസാരിക്കണേ?
3: തേങ്കുറിശ്ശി, പാലക്കാട് തേങ്കുറിശ്ശിയിൽ നിന്ന് സജിത.
1: തേങ്കുറിശ്ശിയിൽ നിന്ന് ആര സംസാരിക്കണേ? പേര് കേട്ടില്ല.
3: സജിത.
1: സജിത ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കണേ? ആഹാ, എന്താ പരിപാടി? ഇപ്പോ നമ്മള് വീട്ടില് വർക്ക് ചെയ്യാണോ അതോ?
3: വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു,
1: കാലത്തെ പരിപാടികളിലൊക്കെയാണ്. എന്താണ് സാറ്റർഡേ സൺഡേ ആയിട്ട് എന്താ പരിപാടി? വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ, അതോ വീട്ടിൽ തന്നെയാണോ? നോ പ്ലാൻ ഡേ ആണോ?
3: വീട്ടിൽ തന്നെയാണ്, പുറത്തൊന്നും അവിടെ പോകുന്നില്ല. ഒന്നാമത് മഴ.
1: ഓക്കെ, മഴ നമ്മളെ ഒരു മടിച്ചയാകും അല്ലേ?
3: മടിച്ചയാക്കുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി?
3: വീട്ടിലെ ഹസ്ബൻഡ്, രണ്ട് മക്കള്.
1: അപ്പൊ നമ്മുടെ എഫ് എം കേൾക്കാറുണ്ടോ എല്ലാ ദിവസവും?
3: കേൾക്കാറുണ്ട്.
1: ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. എന്നിട്ട് എന്താണ് ഇപ്പൊ വിളിക്കാൻ തോന്നിയത്? എന്തുകൊണ്ടാ ഇന്ന് ഇപ്പൊ വിളിക്കാൻ തോന്നിയേ?
3: ഇന്ന് ചുമ്മാ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്.
1: ഓക്കെ,
3: അങ്ങനെ കിട്ടി.
1: അപ്പൊ കിട്ടി, എന്തായാലും സന്തോഷം. എല്ലാരോടും അന്വേഷണം പറയാം. അപ്പൊ ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു സോങ് ചെയിൻ ഗെയിം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കയാണ്. അപ്പൊ നമ്മളെ തൊട്ടു മുന്നേ വിളിച്ച ആള് പാട്ട് പാടിയത് കേട്ടിരുന്നോ? മേഘം പൂത്തു തുടങ്ങിയ പാട്ടാണ് പാടിയത്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഏത് വാക്കാണ് കിട്ടിയിട്ടുള്ളത് അറിയോ? അറിയില്ല, അറിയില്ല എന്ന വാക്കാണ്. അറിയില്ല, അറിയാം. ഈ അറിയാം എന്ന് വെച്ചിട്ടുള്ള പാട്ടറിയോ?
3: അറിയാതെ ഇഷ്ടമായി.
1: ഓക്കെ ഓക്കെ, ആ പാട്ടിന്റെ ഒരു നാല് വരി പറഞ്ഞാലും മതി. അറിയാതെ ഇഷ്ടമായി. ആ ഹലോ, ആരാ സംസാരിക്കണേ? പറയൂ. നിർമ്മലാണോ പേര്?
4: അല്ല, അനുഷ്ക.
1: അനുഷ്ക, ഓക്കെ. അനുഷ്ക, പാട്ട് പാടാൻ അറിയോ? ഏത് പാട്ടാന്നോ അമ്മ പറഞ്ഞത്? അറിയാതെ ഇഷ്ടമായി എന്ന പാട്ടാണ്. ആ അതിന്റെ ഒരു നാല് വരി പാടിത്തരോ ചേച്ചിക്ക്? കൊറച്ചൊക്കെ എന്നെ നമുക്ക് നോക്കാം.
4: അറിയാതെ ഇഷ്ടമായി,
1: ഇത്രയാണ് എനിക്കറിയാവുന്ന കുറച്ചെന്നല്ലേ. ഓക്കെ, സാരില്ല സാരില്ല. എന്താ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താ മോൾക്ക് ഏറ്റവും അറിയാവുന്ന പാട്ട് ഏതാ? പാട്ട് കൊറേ പാട്ടറിയാം, പക്ഷെ ഈ പാട്ട് മാത്രം കുറച്ചേ അറിയുള്ളൂ അല്ലേ? എന്നാ അറിയാവുന്ന ഒരു പാട്ട് ചേച്ചിക്ക് നല്ല സൂപ്പർ ആയിട്ട് പാടിത്തരുവോ? കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു ആള്. അത്ര കിട്ടണില്ല, സാരില്ല. നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആക്കാം ഇത്. ഓക്കെ, മറന്നുപോയി, സാരില്ല. ഇനി നമുക്ക് സമയമുണ്ടല്ലോ, നെക്സ്റ്റ് വിളിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് പാടാം. ഞാനപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അറിയാതെ ഇഷ്ടമായി എന്ന ഒരു പാട്ടില്ലേ, അന്ന് മുതൽ ഒരു സ്നേഹ ചിത്രമായി മെല്ലെ അരികിൽ ഒതുങ്ങി നിന്നു നീ എന്റെ എല്ലാമായി എന്നുള്ളതാണ്. അപ്പോ നമുക്ക് എന്റെ എല്ലാമായി എന്നുള്ളത് നെക്സ്റ്റ് വിളിക്കുന്ന ആൾക്ക് കൊടുക്കാം അല്ലെ? സജിത് ചേച്ചിയാ പറയണ്ടേ? എന്റെ എല്ലാമായി എന്ന വാക്കാണ് നമ്മൾ കൊടുക്കണേ. ഓക്കെ, അപ്പൊ ചേച്ചി ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ? പറയൂ.
3: വിഷസ് ഈ എഫ്എം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരന്മാർക്കും വിഷസ് കൊടുക്കുന്നു.
1: ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് സജിത ചേച്ചിയാണ്, തേങ്കുറിശ്ശിയിൽ നിന്ന്. അപ്പൊ ചേച്ചി പെട്ടെന്ന് പാട്ട് പറഞ്ഞു, പക്ഷെ ആ പാട്ട് പാടാൻ എന്നെ പോലെ ചേച്ചിക്കും അറിയത്തില്ല. അപ്പോ നമ്മൾ ആ പാട്ടിന്റെ ലാസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ടുണ്ട്, എന്റെ എല്ലാമായി എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്തിട്ടുണ്ട്. ആ വാക്കായിരിക്കും നമ്മൾ നെക്സ്റ്റ് വിളിക്കുന്ന ആൾക്ക് കൊടുക്കുക. ഒന്നുകിൽ എന്റെ എന്ന ആ ഒരു വാക്ക്, അല്ലെങ്കിൽ എല്ലാം എന്ന വാക്കിൽ നെക്സ്റ്റ് വിളിക്കുന്ന ആൾ പാട്ട് പാടണം. ആരാണെന്ന് നോക്കട്ടെ, നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ് ഡാർലിംഗ്.
1: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഷക്കീല ചേച്ചി. എന്താണ് അവിടെ?
5: അതെ, റേഡിയോ ഓരോ അത് വർത്തമാനങ്ങൾ കേട്ട് അങ്ങനെ തിരിവന്നിട്ടിരിക്കുന്നു.
1: ഓക്കെ, അപ്പൊ രാവിലെ പോസിറ്റീവ് ആണ്, ഹാപ്പിയാണ് അല്ലെ?
5: തീർച്ചയായും.
1: അപ്പൊ ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള വാക്ക് ഏതാന്നറിയോ? അതെ, എന്റെ എല്ലാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കല്ലേ?
5: അതെ അതെ.
1: എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഷക്കീല ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാക്കായിട്ട് വന്നിട്ടുള്ള വാക്കാണത്. ഇല്ലെങ്കില് കൺഫ്യൂഷൻ ആയിരുന്നു, ഏത് പാട്ട് പാടും, ഈ വാക്കോ ഏത് വാക്കെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ പാടിക്കോളൂ, എന്നിട്ട് അടുത്തൊരു വാക്ക് നെക്സ്റ്റ് വിളിക്കുന്ന
5: ആൾക്ക്.
1: സെറ്റ്, ഞാനിവിടെ ഉണ്ട് കട്ടയ്ക്ക് സപ്പോർട്ട്. ആ
5: എന്റെ എല്ലാമെല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്നല്ലേ, എന്റെ
1: കാലിലെ കാണാ പാദസരം ഞാനല്ലേ,
5: ആ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ. അതല്ലേ അർത്ഥം?
1: അറെ വാ, അങ്ങനെ വളരെ ഗംഭീരമായി വിജയശ്രീ ലാളിതയായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഗെയിം. പക്ഷെ വാക്ക് ഏതാണ്, ഏത് വാക്കാ കൊടുക്കേണ്ടത്? അത് ചേച്ചി പറയുന്ന വാക്കാണ് നമ്മൾ കൊടുക്കാം.
5: നിന്റെ കാലിനെ കാണാ പാദസരം ഞാനല്ലേ, അല്ലേ തന്നെയായിരിക്കും അടുത്ത വാക്കും.
1: അല്ലേ, ഞാനല്ലേന്നല്ലേ. അപ്പൊ ഞാനിൽ തുടങ്ങാം.
5: ഞാൻ
1: എന്ന വാക്കിൽ തുടങ്ങാന്നാണ് പറയണേ. ഓക്കെ ഓക്കെ ഷക്കീല ചേച്ചി, ഞാൻ വെച്ച് പാട്ടുണ്ടോ? ഞാൻ എന്നതിൽ വെച്ച് പാട്ടുണ്ടോ? ഞാൻ വെച്ചിട്ട് പിന്നെ കൊറേ നല്ല പാട്ടുകൾ ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും ഷക്കീല ചേച്ചിക്ക് ഓക്കെയാണ് ഞാൻ വെച്ചിട്ട് പാട്ടുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വിളിക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ പാടാൻ
5: പറ്റും.
1: കണ്ടുപിടിച്ച് പാടണം, അതാണ് ഇന്നത്തെ നമ്മുടെ ഗെയിം.
5: ഓക്കെ,
1: അപ്പൊ എന്തായാലും നെക്സ്റ്റ് കോളർക്ക് നമ്മൾ ആ ഒരു വാക്ക് അങ്ങ് കൊടുക്കാം. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നല്ലൊരു ദിവസം ഷക്കീല ചേച്ചിക്കും വിഷ് ചെയ്യണോ? അപ്പൊ ഷക്കീല ചേച്ചി പെട്ടെന്ന് തന്നെ പാടി എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന പാട്. എന്റെ എല്ലാം വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ് എന്റെ എല്ലാം എല്ലാം അല്ലേ എന്ന പാട്ട്. അപ്പൊ അതിൽ ഞാനല്ലേ എന്നാണ് സ്റ്റാർട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വെച്ചിട്ട് പാട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം എന്നെ വിളിച്ചോളൂ. 8281509000 എന്ന നമ്പറിലേക്ക് ആ ഒരു ഗ്യാപ്പിൽ ചെറിയൊരു ഷോർട്ട് ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. നല്ലൊരു സോങ് ആണ്, ഫ്രം ദ മൂവി ബിഗ് ബ്രദർ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
3: യെസ്, അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സോങ് ചെയിൻ ഗെയിം നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺ അഹല്യ വിഷസ്. ഒപ്പം നിങ്ങളുടെ വിഷസും പറയാം. എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ എന്ന വാക്കാണ് ഷക്കീല ചേച്ചി നമുക്ക് തന്നിട്ട് പോയ വാക്ക്. അപ്പോൾ ഞാനിൽ തുടങ്ങുന്ന പാട്ട് വേണം ഇനി വിളിക്കുന്നയാൾ പാടാൻ. അപ്പൊ എന്റെ കൂടെ ആരാണെന്നുള്ളതെന്ന് നോക്കട്ടെ. ഹലോ,
4: ഗുഡ് മോർണിംഗ് അമ്പി.
3: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: ഗിരിജ.
3: ഗിരിജ ചേച്ചി, കൊറേ നാളായല്ലോ സംസാരിച്ചിട്ട്. എന്താണ് വിശേഷം? സുഖാണോ?
4: സുഖമാണ്, നല്ല വിശേഷം.
3: മഴയില്ല. മഴ പെയ്യണം എന്നുണ്ടോ? ആഗ്രഹമുണ്ടോ?
4: മഴ പെയ്യണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. മഴയില്ലാതിരുന്നാ നടക്കില്ലല്ലോ കാര്യം.
3: ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയിരിക്കാണല്ലേ മഴ പെയ്യോ നടക്ക്.
4: അതെ അതെ.
3: അപ്പൊ ചേച്ചി എന്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്? എന്താണ്?
4: ചോറ്.
3: ചോറ് കഴിച്ചോ? അതോ സമയാവണല്ലോ.
4: ഇല്ല, സമയാവണല്ലോ, കഴിക്കാൻ പോണല്ലോ.
3: അപ്പൊ ഗിരിജ ചേച്ചിക്കില്ലേ ഷക്കീല ചേച്ചിയാണ് തന്നിട്ടുള്ളത് വാക്ക്. ആ വാക്ക് ഞാൻ എന്ന വാക്കാണ്, കേട്ടിരുന്നല്ലോ അല്ലേ. അപ്പൊ എനിക്കാണെങ്കിൽ കുറെ മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ. ഞാനിൽ തുടങ്ങുന്ന പാട്ടുകൾ നമ്മുടെ ലിസണേഴ്സ് ഇങ്ങനെ ഓരോരുത്തരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞുതരില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യേയില്ല.
4: ഹെൽപ്പ് ചെയ്യണം. എന്റെ മനസ്സിലൊരു പാട്ടുണ്ട്, അത് തെറ്റി തിരുത്തി തരണം കേട്ടോ.
3: എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ തിരുത്തി തരാം, പക്ഷെ എനിക്ക് ഇന്ന് ഹെൽപ്പ് ചെയ്യാനേ പറ്റില്ല. ഞാൻ ഇന്നൊരു ഡാഗിനി അമ്മയെ പോലെയാണ്, ഒരു ദുഷ്ട കഥാപാത്രമാണ് ഞാനിന്ന്. ഓക്കെ,
4: എന്നാ അവയ്ക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.
3: ഓ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ചേച്ചി ഏതാണ്, ഞാനിൽ തുടങ്ങുന്ന പാട്ട് ഏതാണ്?
4: ഞാനും ഞാനും എൻ്റെ ആളും 40 പേരും കുമരം കൊണ്ട് ഒരു കപ്പലുണ്ടാക്കി.
3: അതാണ്
4: കപ്പലിലടേ കുപ്പയക്കരൻ പങ്കായം മുക്കി ഞാനൊന്നും.
3: ഓക്കെ,
4: അത്രയാണോ? ശരിയാണോ?
3: ഇത്രയും വളരെ വളരെ കറക്റ്റാണ്. കുപ്പായക്കാരിയായിരുന്നു കപ്പലിലാണേ ആ കുപ്പായക്കാരി, പങ്കായം മുക്കി ഞാനൊന്നും നോക്കി.
4: അപ്പൊ നോക്കി എന്നുള്ളത് കൊടുത്താ മതി, എനിക്ക് അത്രയേ അറിയുള്ളൂ.
3: ഓക്കെ, നോക്കി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ. നോക്കി എന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് കുറെ നല്ല പാട്ടുകൾ വന്നു. അപ്പോ നെക്സ്റ്റ് വിളിക്കുന്ന ആൾക്ക് ഗിരിജ ചേച്ചി കൊടുക്കുന്ന വാക്ക് നോക്കി എന്ന വാക്കാണ്. ആ നോക്കിയില് പാടാൻ ആളുകൾ വിളിക്കുകയോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പൊ പറയൂ ചേച്ചി, ആർക്കാ വിശ്വസം കൊടുക്കണ്ടേ?
4: വിശ്വസ് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.
3: ഓക്കെ, അപ്പൊ ഗിരിജ ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ. ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഗിരിജ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി പൂമരം എന്ന സിനിമയിലെ പാട്ടാണ് പാടിയത്, ഞാനും ഞാനും എന്റെ ആളും ആ 40 പേരും എന്ന പാട്ട്. ഞാനിൽ തുടങ്ങുന്ന വേറെ ചില പാട്ടുകളൊക്കെ എനിക്ക് മെസ്സേജിൽ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് കേട്ടോ, രണ്ടു മൂന്ന് പേരിങ്ങനെ അയച്ചിട്ടുണ്ട്. എന്തായാലും സന്തോഷം. നെക്സ്റ്റ് കോളറിലേക്ക് നമുക്ക് പോവാം. നോക്കി എന്നതാണ് നമ്മുടെ വാക്ക്. സമയം നോക്കുമ്പോ 8:34. ഹലോ, ഇതാരാണ്?
5: ഗുഡ് മോർണിംഗ് അഭിരാമി.
3: ഗുഡ് മോർണിംഗ് ശാന്തി ചേച്ചി. ഫുൾ ഓൺ പവറിലാണല്ലോ അല്ലേ?
5: അതെ, നല്ല രസം തന്നെ. ഞാൻ ഇന്ന് വിശ്വസില് വിളിക്കണം എന്ന് വിചാരിച്ച എല്ലാ ജോലികളും നേരത്തെ ചെയ്തിട്ട് കാത്തിരിക്കുകയായിരുന്നു കോള് കിട്ടാൻ വേണ്ടി.
3: ഓക്കെ, അപ്പൊ രാവിലെ തന്നെ മനസ്സിലായോ ഇന്ന് ഗെയിം ആണെന്നുള്ളത്?
5: അല്ലല്ല, അറിയില്ല വിശ്വസ്. അത് അഭിരമി പറഞ്ഞ ശേഷമല്ലേ അറിഞ്ഞത്. ഞാൻ വിചാരിച്ചു നല്ലൊരു കടുകെട്ടി ടോപ്പിക് ഒക്കെ ആയിരിക്കും.
3: അതിനു വേണ്ടിട്ട് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്ത് രാവിലെ പണികളെല്ലാം.
5: ഇന്നലത്തെ പേപ്പറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നില്ലേ, വനിത വീട്ടമ്മമാരനെയൊക്കെ വീട്ടമ്മമാർക്കൊക്കെ അങ്ങനത്തെ അങ്ങനെ ആയിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് ആയിരിക്കും എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചു.
3: ഓക്കെ, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്
5: കേട്ടോ.
3: വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് പവർ ആയിട്ട് ഗെയിം കളിക്കുകയാണ്.
5: അതെ, അവരവി സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ?
3: എല്ലാവർക്കും സുഖമാണ്. അവിടെയോ സുഖാണോ?
5: ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്.
3: എന്താണ് ഇന്ന് അവിടെ സ്പെഷ്യൽ? ഇന്ന് അവിടെ വന്നാൽ എന്താ കഴിക്കാൻ പറ്റുക?
5: ഇന്നലത്തെ കടലക്കറിയും ഇന്നത്തെ ആപ്പവും.
3: എനിക്ക് വേണ്ട, ഞാൻ വരുന്നില്ല.
5: പിന്നെ പിന്നെ ഇഷ്ടമുണ്ട്, ഇഷ്ടമുണ്ട്. അതെന്താണ്ടാക്കിയതാണ്? പക്ഷെ എന്നാലും ടോപ്പ് ഓഫ് കടലക്കറിയാണ് ഉള്ളത്.
3: ആണോ? ഈ സ്റ്റൂവിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണുള്ളേ?
5: ഇവിടെ അങ്ങനെ ഇട്ട ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് മാത്രമുള്ള സാധാരണ
3: മനസ്സിലായി. ഉരുളക്കിഴങ്ങും സവോളയും മാത്രമേ ഉണ്ടാവുള്ളൂ അതില്?
5: പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും.
3: അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് വലിയ രീതിയിൽ അറിയില്ല. കുക്കിംഗ് തീരെ താല്പര്യമില്ല, ഇഷ്ടമല്ല.
5: ഈ പറഞ്ഞ സാധനങ്ങൾ വേവിക്കുക, തേങ്ങ അരച്ച് കലക്കുക, പിന്നെ കടുക് വറുക്കുക, അത്ര തന്നെ.
3: അങ്ങോട്ട് ഒഴിക്കുക അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മളൊരു
5: നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. ഇഡ്ലിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല
3: ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് നോക്കാൻ അറിയാം. നല്ല രീതിയിൽ നോക്കിയിട്ട് നല്ല പോലെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പൊ ചേച്ചി, നമുക്ക് കിട്ടിയിട്ടുള്ള വാക്ക് നോക്കി എന്ന വാക്കാണ്. നോക്കി എന്ന വാക്ക് പാട്ട് പാടണം.
5: നോക്കി നോക്കി നിന്നു, അങ്ങനെയല്ല, അങ്ങനെയാണോ? തെറ്റാണെങ്കിലും ക്ഷമിക്കണം കേട്ടോ. അവരെ എനിക്ക് ലൈൻസ് എന്ന് വെച്ചാൽ, കാത്തു കാത്തു കാത്തു നിന്നു മന്ദാരപ്പൂ വിരിയണത് എപ്പോഴാണെന്ന്.
3: അങ്ങനെയാണോ? കറക്റ്റ് ആണ്,
5: അത്ര എനിക്ക് അറിയുള്ളൂ. ഞാൻ അതിന്റെ അപ്പുറം പോയൊക്കെ ചളിയാവും.
3: ഓക്കെ, അപ്പൊ നമുക്ക് മന്ദാരം കൊടുക്കാം അല്ലേ?
5: മുന്നേ പാട്ട് കിട്ടിയപ്പോ ഷക്കീല ചേച്ചി അതിന് പിടിച്ചു. ഞാൻ അറിയണ ഭാഗം വരുമ്പോ ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അറിയാത്തത് വന്നാ ശരിയാവില്ലല്ലോ വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തു കാത്തിരിക്കുന്നു.
3: എന്തായാലും ഇത് നമ്മള് വിജയിച്ചല്ലോ അല്ലേ? അടിപൊളി അടിപൊളി, കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഷക്കീല ചേച്ചി വിളിച്ച സമയത്ത് ഷക്കീല ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള പാട്ട് ഷക്കീല ചേച്ചി കൊടുത്തത് ഞാനെന്ന വാക്കായിരുന്നു അല്ലേ?
5: അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു പാട്ട് പാടാം, നമ്മുടെ മേഘത്തിലെ പാട്ടായിരുന്നു.
3: അതൊക്കെ മനസ്സിൽ കരുതി ഇരിക്കായിരുന്നു. അപ്പൊ പക്ഷെ കോള് കണക്ട് ആയില്ലേ, സാരില്ല. എന്തായാലും നമ്മള് നോക്കിയിൽ പിടിച്ചുല്ലോ, മന്ദാരം നമ്മൾ അടുത്ത ആൾക്ക് കൊടുത്തുല്ലോ. അപ്പൊ ശരി, ബൈ ബൈ. ആർക്കും വിശ്വാസം കൊടുക്കുന്നത്?
5: ഓക്കെ,
3: ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്തി ചേച്ചിയാണ്. ശാന്തി ചേച്ചി പാടിയ പാട്ട് നല്ല രസമുള്ളൊരു പാട്ടാണ് അല്ലെ? ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ് നോക്കി നോക്കി നോക്കി നിന്നു എന്ന പാട്ട്. ആ പാട്ട് വന്ന് അവസാനിക്കുന്നത് മന്ദാര പൂ വിരിയണത് എപ്പോഴാണെന്ന്. അപ്പൊ മന്ദാരം എന്ന വാക്കാണ് നമ്മുടെ കയ്യിലുള്ള വാക്ക്. അപ്പൊ ആ വാക്കിൽ പാട്ടുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. 8281509000 എന്ന നമ്പറിലേക്ക്. നമ്പർ ഒന്നുകൂടെ പറയണമെന്ന് മനസ്സ് പറയണില്ലേ? 82 81 50 90 00.

0: പ്രിയദർശൻ സിനിമകളിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് മമ്മൂക്ക അഭിനയിക്കുക, അതുപോലെ ദാസേട്ടൻ പാട്ട് പാടുക. കൂടുതലും ലാലേട്ടൻ സിനിമകളായിരിക്കും പ്രിയദർശൻ ചെയ്യുക, അതുപോലെ എം ജി ശ്രീകുമാർ ആയിരിക്കും പാട്ടുകൾ പാടുക. അപ്പൊ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പാട്ടാണ് മേഘത്തിലെ ഞാനൊരു പാട്ട് പാടാമെന്ന പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8:42 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ജ്യോതിലക്ഷ്മി, കണ്ണൂർ മാഹി.
0: ജ്യോതിശേഷി, എന്താണ് കണ്ണൂരില് വിശേഷങ്ങള്? മഴയുണ്ടോ അവിടെ?
1: നല്ല വിശേഷം, നല്ല മഴയുണ്ടായിരുന്നു, ഇപ്പോഴില്ല കേട്ടോ.
0: ഇല്ല, എന്താണ് ആഗ്രഹം? മഴ പെയ്യണം എന്നാണോ? മഴ പെയ്യണം, മഴ പെയ്യണം, അങ്ങനെയാണോ മനസ്സ് പറയണേ? അതോ
1: കുറച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ വിചാരിക്കും മഴ വേണ്ടായിരുന്നു.
0: ഇപ്പെന്താ മനസ്സില്?
1: ഇപ്പൊ മഴ പെയ്യണ്ടാന്ന്.
0: പെയ്യണ്ടാന്ന്? അപ്പൊ പെയ്യാണ്ടായി അവിടെ അല്ലേ? മനസ്സിൽ ആഗ്രഹിക്കണൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? അത് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്.
1: ഓക്കെ.
0: അപ്പൊ ജ്യോതിലക്ഷ്മി ചേച്ചിക്ക് കിട്ടിയിട്ടുള്ള വാക്ക് മന്ദാരം എന്ന വാക്കാണ്. മന്ദാരത്തിൽ തുടങ്ങുന്ന ഒരു പാട്ട് പാടണം.
1: ഓക്കെ.

0: മന്ദാരത്തില് വേറെ പാട്ടറിയോ? ഈ ഒരു ഒറ്റ പാട്ടേ ഉള്ളൂ. മനസ്സിൽ വന്നത്, എന്റെ മനസ്സിലുണ്ടായിരുന്നത് മറ്റേ നസ്രിയ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടില്ലേ, മന്ദാരമേ, ആ പാട്ടായിരുന്നു. പക്ഷെ ജ്യോതിലക്ഷ്മി ചേച്ചിക്ക് മന്ദാര ചെപ്പുണ്ടാണ്. ഇതിൽ ഏത് വാക്കാണ് നമ്മൾ നെക്സ്റ്റ് ആൾക്ക് കൊടുക്കണ്ടേ?
1: പാടുന്നു കൊടുത്താലോ?
0: പാടുന്നു കൊടുക്കാം അല്ലേ? എന്ത് വേണ്ടാന്നാ പറഞ്ഞത്?
1: മൗനം
0: പാടുന്നു. ഓക്കെ, മൗനം വേണ്ടാന്നാ പറയുന്നത്. മൗനം കുറച്ച് സിമ്പിൾ ആയിരുന്നു, അത് വേണ്ട അല്ലേ? അതെ. ഓക്കെ, അപ്പൊ പാടുന്നോ കൊടുക്കാം. പാട്ടിൽ ഒരു പാട്ട് പാടാം അല്ലേ? ഓക്കെ ചേച്ചി, ഒരു സൂപ്പർ ഡേ ഞാൻ വിഷയാണ്. ഇന്ന് ആർക്ക് വിഷസ് കൊടുക്കാനുണ്ടോ? താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജ്യോതിലക്ഷ്മി ചേച്ചിയാണ്. അപ്പൊ ചേച്ചി പറഞ്ഞ വാക്ക് പാട്ട് എന്ന വാക്കാണ്. പാട്ടിലൊരു പാട്ട് പാടാൻ റെഡി ആണെങ്കിൽ വേഗം വിളിച്ചോളൂ. സമയം നോക്കുമ്പോ 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ യു ആർ ഓൺ അഹല്യ FM 90.4.
2: நீ இப்படி கையெல்லாம் படபடன்னு நடுங்கிறது
3: எனக்கு தெரியல.
2: உட்காருங்க.

0: അതാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഒരു കിഡിലൻ ട്രാക്കാണ്. പഴയ ഒരു സിനിമയിൽ ഉണ്ടായിരുന്ന പാട്ടാ, ശിവാജി ഗണേശന്റെ ഒരു സിനിമയിൽ ഉണ്ടായിരുന്ന പാട്ടാണ്. ആ പാട്ടിനെ പിന്നീട് യു എൻ ശങ്കർ രാജ റീമാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു റീവാംഡ് വേർഷനാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. യാരടി നീ മോഹിനി എന്ന സിനിമയിലെ പാട്ട്, പാലക്കാട്ട് പക്കത്തിലെ. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. അപ്പോ പാടി, പാട്ടിലാണ് അടുത്ത പാട്ട് പാടേണ്ടത്. ഹലോ, ആരാണ്?
1: ഹലോ ഹലോ, റാണി വർഗീസ് ആണ്.
0: റാണി ചേച്ചി, എന്താണ് വിശേഷം?
1: ആ, നല്ല വിശേഷം.
0: പോണു അല്ലേ? ഓക്കെ, ആ ഫ്ലോയിൽ നമ്മളും അങ്ങനെ പോണു അല്ലേ?
1: അതെ അതെ.
0: റാണി ചേച്ചി ഫുട്ബോൾ കാണാറുണ്ടോ? ഈ ഇപ്പോ നമ്മള് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഫ്ലെക്സ് ഒക്കെ കാണാലോ, അർജന്റീന ഫാൻസ്, അതുപോലെ പോർച്ചുഗല്, ബ്രസീല് ഒക്കെ കാണാലോ. ഇതില് ആരെയാണ് റാണി ചേച്ചിക്ക് പരിചയമുള്ളത്?
1: എനിക്ക് മെസ്സി, ഈ കൊച്ചു, ഞങ്ങളുടെ കൊച്ചു, അതേപോലെ അക്ഷരൊക്കെ കാണിക്കണതാണ്.
0: അതുകൊണ്ട് നമുക്ക് മെസ്സിയെ പരിചയമുണ്ട് അല്ലേ?
1: ഓരോരോ ആക്ഷൻ അവൻ കാണിക്കും.
0: ഓക്കെ ഓക്കെ, അതുകൊണ്ട് നമുക്ക് മെസ്സിനെ അറിയാം, മെസ്സിനെ ഇഷ്ടം. എനിക്കൊരു രണ്ടു മൂന്ന് പേരെ കൂടെ അറിയാം
1: കേട്ടോ.
0: ഓ, റാണി ചേച്ചി അപ്പൊ ഇന്നുണ്ടല്ലോ, പാടിയിലാണ് നമ്മൾ പാട്ട് പാടേണ്ടത്. പാടുന്നു മൗനം പാടുന്നു എന്ന വരിയായിരുന്നു അവസാനിച്ചിരുന്നത് ജ്യോതി ചേച്ചി പാടിപ്പോയപ്പോ, മന്ദാര ചെപ്പുണ്ട് എന്ന പാട്ട്.
1: അതെ,
0: ആ ഒരു വാക്കാണ് തന്നേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ പാട്ടിലൊരു പാട്ടുണ്ടോ?
1: ഇനിയും നീ ഉണരില്ലേ ഒരുരാ പാടി പാടും, ഈണം കേട്ടതില്ലേ പനിനീർ പൂക്കൾ ചൂടി ഈരാവുറങ്ങിയില്ലേ.
0: അതാണ്. ഓക്കെ, അപ്പൊ ഉറങ്ങി എന്ന വാക്ക് അല്ലേ, ഉറങ്ങി എന്ന വാക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് കോളേഴ്സില് ആ ഉറക്കി അങ്ങോട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാറായിട്ടുണ്ട്. സമയം ഏകദേശം നമ്മൾ വൈൻഡപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പോ കോൾസ് വൈൻഡപ്പിനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് വിളിക്കുന്നവർ ഉറക്കണമെന്നാണ് പറയണേ. ഓക്കെ, ഉറങ്ങി ഉറക്കി അല്ലെ, അങ്ങനെയുള്ള പാട്ടുകളായിട്ട് നമുക്ക് വേഗം വിളിക്കാം. അപ്പൊ റാണി ചേച്ചി അതാണ് നെക്സ്റ്റ് വിളിക്കുന്ന ആൾക്ക് കൊടുക്കണേ. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ പറയാനുള്ളത്? പറയൂ. എല്ലാരും ഇന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വന്നിട്ടാണ് പാട്ടുകൾ അങ്ങ് പാടി തകർത്തത്.
1: അതെ.
0: അപ്പൊ റാണി ചേച്ചി അടിപൊളി ഒരു ദിവസം ഞാൻ വിഷയണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് റാണി ചേച്ചിയാണ്. അപ്പൊ റാണി ചേച്ചി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് പാടിയത്. പാട്ടിൽ, ഈ പാട്ടിൽ എന്ന പാട്ട് എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ. ഭയങ്കര രസമല്ലേ ആ പാട്ട് കേൾക്കാൻ. ഞാൻ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്കും ഈ പാട്ട് പാടിയയാള് ചിലപ്പോൾ ആ പാട്ട് നിന്ന് ഇറങ്ങി വന്നിട്ട് ഇച്ചിരി വെള്ളം തരുമോ, കുറെ നേരമായി പാടണോ എന്ന് പറയും. അത്രയും ഇങ്ങനെ കേൾക്കാറുള്ളൊരു പാട്ടാണ് പ്രണയം എന്ന മൂവിയിലെ പാട്ടിൽ ഈ പാട്ടിൽ എന്ന പാട്ട്. പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള വേർഷനും ശ്രേയാ ഘോഷലിന്റെ വേർഷനും ഉണ്ട്. എന്റെ ഫേവറേറ്റ് പി ജയചന്ദ്രൻ പാടിയിട്ടുള്ള ഒരു വേർഷനാണ്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: അതെ,
0: ഇതാരാ സംസാരിക്കണേ?
2: കൊളിഞ്ഞാൻ പാറയിൽ നിന്ന് കണ്ണമേട് റേഷൻ കടയിലെ കണ്ണൻ.
0: കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടാ, എന്താണ് വിശേഷം? സുഖാണോ?
2: സുഖാണ്, നന്നായി പോണുണ്ട്.
0: ഇന്ന് റേഷൻ കട അവധിയാണോ?
2: ഇല്ല, സെക്കൻഡ് സാറ്റർഡേ നമുക്ക് അവധിയില്ല.
0: സെക്കൻഡ് സാറ്റർഡേ അവധിയില്ല, നാളെ അവധിയാണല്ലേ?
2: സൺഡേ
0: അവധിയാണ്. ഓക്കെ, ആരാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നേ? അപ്പൊ ചേട്ടാ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് അമ്മയുണ്ട്, വൈഫ്, രണ്ട് മക്കള്.
0: ഓക്കെ ഓക്കെ, അപ്പൊ സുഖമായിട്ട് പോണു നമ്മുടെ ജോലിയും വീടും ഒക്കെ. ഓക്കെ, എന്താണ് ഇപ്പൊ ഈ റേഷൻ കടയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഒരു എന്റർടൈൻമെന്റ് എന്താ
2: എപ്പോഴും? രാവിലെ 8 മണിക്ക് കട തുറന്ന ആദ്യം വെക്കുന്നത് FM.
0: ഓക്കെ, അതാണ് നമ്മളാണ് എന്റർടൈൻമെന്റ്.
2: ഒരു പരിപാടി പോലും പിന്നോക്കമില്ല, എല്ലാ പരിപാടികളും വീണ്ടും വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ,
2: നല്ല രസമാണ്, നല്ല ടൈം പാസ് ആണ്.
0: ഓക്കെ, എത്ര മണി മുതലാ ചേട്ടാ? നമ്മളിപ്പോ 8 മണിക്കാണ് തുറക്കുന്നത് അല്ലേ?
2: അല്ല, രാവിലെ 9 to 12
0: ആണ്. ഓക്കെ, പിന്നെ ഉച്ചക്ക് ശേഷം ഉണ്ടോ?
2: ഉച്ചയ്ക്ക് ശേഷം 4 to 7,
0: 4 മണി തൊട്ട് 7 മണി വരെ. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പോ കണ്ണഞ്ചേട്ടാ, കണ്ണഞ്ചേട്ടന് കിട്ടിയിട്ടുള്ള വാക്ക് ഉറക്കം എന്ന വാക്കാണ്. ഉറങ്ങി ഉറക്കം, അങ്ങനെ ഈ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് പാടണം, അതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം.
2: അതെയോ?
0: ഇന്നൊരു അങ്കത്തട്ടിലേക്ക് വന്ന് നിക്കുന്നേ ഐശ്വര്യായിട്ട്.
2: അതെ അതെ, അതിനെ ഇപ്പോ ഒരു പാട്ടുണ്ട്, നീ ഉറങ്ങിയോ നിലാവീ മഴ നിലാവീ.
0: അടിപൊളി പാട്ടാണ്, ഹിറ്റ്ലറിലെ പാട്ടല്ലേ.
2: അതെ അതെ,
0: മഴ നിലാവ്. അപ്പൊ മഴ നിലാവില് നമ്മൾ അങ്ങ് നിർത്താം. ഇനിയിപ്പോ നെക്സ്റ്റ് കോളർ വരുന്നുണ്ടെങ്കിൽ മഴ നിലാവ് കൊടുക്കാം, 9 മണിക്ക് മുന്നേ ആണെങ്കിൽ. ഓക്കെ,
2: ഓ ആയിക്കോട്ടെ.
0: അപ്പൊ ചേട്ടാ അടിപൊളി ഒരു ദിവസം ആവട്ടെ, നമ്മളെപ്പോഴും കേട്ടോണ്ടിരിക്കാൻ സന്തോഷമാണ് ഇങ്ങനെ നിങ്ങൾ പറയുമ്പോ. അപ്പൊ കണ്ണൻ ചേട്ടൻ പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
2: വിഷസ് നമ്മളുടെ അഖല്യ എഫ്എമ്മിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇത് കേട്ടോണ്ടിരിക്കുന്ന ആസ്വാദകർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു.
0: ഓക്കെ ഓക്കെ, അടിപൊളി ഒരു ദിവസം ഞാനും വിഷയണു. ബൈ ബൈ.
2: നമ്മളെ
0: വിളിച്ചത് കണ്ണൻ ചേട്ടനാണ്. കണ്ണൻ ചേട്ടൻ ഉറക്കത്തിൽ പാടിയിട്ടുള്ള ആ ഒരു പാട്ട്, നീ ഉറങ്ങിയോ നിലാവെന്ന പാട്ടാണ്. ഉറങ്ങി അല്ലെങ്കിൽ ഉറക്കം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാട്ട്. എനിവേ, മഴ നിലാവ് എന്ന വാക്കാണ് നമ്മുടെ കയ്യിലുള്ള വാക്ക്. എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഉണ്ട്, ഇതാരാ സംസാരിക്കണേ? രത്നാവതി അമ്മയാണ്. രത്നാവതി അമ്മയാണ് ഇന്നത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് കോളർ എന്നാ തോന്നണേ. അപ്പോ ഇന്ന് അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ള വാക്ക് മഴ നിലാവ് എന്ന വാക്കാണ്. മഴ നിലാവിൽ മഴ അല്ലെങ്കിൽ നിലാവ് വെച്ചിട്ട് ഒരു പാട്ട് പാടി നമ്മുടെ ഈ ഒരു ഗെയിം അങ്ങ് അവസാനിപ്പിക്കണം. അതാണ് അമ്മയിൽ എന്താ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. കുറച്ച് ഘനഗാംഭീര്യമുള്ള വാക്കായിപ്പോ.

0: എങ്ങനെയോ പാട്ടി ഓപ്പിച്ചതാണ്.
1: എങ്ങനെയോ പാടി, എവിടേക്കോ എനിക്ക് ശബ്ദം കുറച്ചിങ്ങനെ ലോ ആയിപ്പോയി. ഇടയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? ഞാൻ പിന്നെ പാടുവാണോ ഇടയ്ക്ക് ഇങ്ങനെ ഇടപെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ ലോ ആയിപ്പോയി. സാരില്ല കേട്ടോ. പക്ഷെ നിലാവേ വായുന്ന പാട്ടല്ലേ മൗനരാഗത്തിലെ പാട്ട്? ഓൾവേസ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അപ്പോ ഇന്നത്തെ ഗെയിം നമ്മൾ ഇതോടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു കോളർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏത് വരിയായിരിക്കും, ഏത് വാക്കായിരിക്കും കൊടുക്കുക? വായായിരിക്കും എനിക്ക് തോന്നുന്നു. വാ എന്ന വാക്കാണ് ലാസ്റ്റ് വരണേന്ന് തോന്നണേ അല്ലേ? ഈ പാട്ടിന്റെ എല്ലാ വരിയിലും വായല്ലേ ഉള്ളത്? ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
0: എല്ലാവർക്കും തന്നെ, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, എന്റെ മകനും ഒക്കെ എല്ലാവർക്കും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ഓക്കെ, അവിടെയും സൂപ്പർ ആയിട്ടുള്ളൊരു ദിവസം ആവട്ടെ. ഇന്നൊരു മഴ ദിവസമാണോ അതോ തെളിഞ്ഞ അന്തരീക്ഷമാണോ? എന്താ മഴ അവിടെ ഇല്ലാത്ത? മഴ വേഗം അങ്ങോട്ട് പോവൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട് വരും ഇന്ന്. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രത്നാവതി അമ്മയാണ്. രത്നാവതി അമ്മ നല്ല രസമായിട്ട് നിലാവേ വാ എന്ന പാട്ട് പാടി. അപ്പൊ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു കോളറിലേക്ക് കൂടെ നമുക്ക് പോവാം. വാ എന്ന വാക്ക് നമ്മൾ ചോദിച്ചു വെച്ചിരുന്നു, ഇനി ഒരു കോളർ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് വാക്കായിരിക്കും കൊടുക്കാന്നുള്ളത്. വാ എന്ന വാക്കാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കിൽ നമ്മൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിം നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം ഉണ്ട്, ഇതാരാ സംസാരിക്കണേ?
2: ഞാൻ ജ്യോതി.
1: ജ്യോതി ചേട്ടാ, വാ എന്ന വാക്കാണ് ജ്യോതി ചേട്ടന് കിട്ടിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കല്ലേ വാ? ഏ, കുഴപ്പമില്ലാന്നേ ഉള്ളു, സിമ്പിൾ അല്ലേ? വാലിട്ടെഴുതിയ നീലക്കടക്കണ്ണിൽ മീനോ. ഓക്കെ, അപ്പൊ മീനായിരിക്കും. ഇനി ഒരു കോളർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മീൻ എന്ന വാക്ക് കൊടുക്കേണ്ടി വന്നേനെ അല്ലേ? നന്നായി ജ്യോതി ചേട്ടൻ, ലാസ്റ്റ് കോളർ ആയത്. ഇനിയിപ്പോ നെക്സ്റ്റ് കോളറിലേക്ക് പോകാനുള്ള സമയമില്ല. എന്താണ്
2: പറയുന്നത്?
1: ഓക്കെ ഓക്കെ, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ മഴ?
2: തീർച്ചയായും മഴ വേണല്ലോ, മഴ ഇല്ലാതെ ഒന്നുമില്ലല്ലോ.
1: ഓക്കെ,
2: ആശംസകൾ നമ്മുടെ
1: ചേട്ടാ. അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതിൽ. നല്ലൊരു ദിവസം ചേട്ടനും വിഷ് ചെയ്യണം. അപ്പൊ മഴ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മഴ പെയ്യട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോ അങ്ങനെ നമ്മൾ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആകുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ സോങ് ചെയിൻ ഗെയിം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. കോൾസ് വരുന്നുണ്ട്, പക്ഷെ കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. എന്തായാലും ഈ പിന്നെ വാ എന്ന വാക്കിലാണ് നമ്മൾ ആ ഒരു പാട്ട് അവസാനിപ്പിച്ചത്. നല്ല രസമായിട്ട് ഗെയിം മുന്നോട്ട് പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെസ്സേജ് വായിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇനി മെസ്സേജ് അയക്കാനുള്ള ലിസണേഴ്സ് വേഗം മെസ്സേജ് അയച്ചോളൂ. 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക് ഞാൻ മെസ്സേജൊക്കെ വായിക്കാം, ഓരോന്നോരോന്നായിട്ട് വായിക്കാം. അപ്പോൾ സമയം നോക്കുമ്പോൾ കൃത്യം 9 മണിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലിയ FM 90.4. കൂടെ ഞാൻ അഭിരാമി.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

സമയം 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. ഓണാഹല്യ എഫ് എം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ വിഷസ് ആണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി. അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്ത്, പ്രത്യേകിച്ച് മഴ വരുന്നതിന് ആ ഒരു സമയം മുന്നേ തന്നെ, നമ്മൾ ഈ മണ്ണിടിച്ചിലുണ്ടാകുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങളൊക്കെ പരിശോധിച്ച് നമ്മൾ ഓൾറെഡി ഒരു റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ്. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിൽ നോക്കുമ്പോഴത്തേക്കും 163 സ്ഥലങ്ങളാണ് ഈ മണ്ണിടിച്ചിൽ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിക്കണം ഉടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഞാനിങ്ങനെ കണ്ടിരുന്നു. പലപ്പോഴും ഇങ്ങനെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാറി താമസിക്കണം എന്നുള്ളൊരു സംഭവം കിട്ടുമ്പോഴത്തേക്കും പല ആളുകളും മാറി താമസിക്കുന്നില്ല എന്നുള്ളൊരു പിന്നെ എന്താ ഒരു വാശിപ്പുറത്ത് അങ്ങനെ തുടരാറുണ്ട് പല വീടുകളിലും. പിന്നീട് അത് വലിയ അപകടങ്ങളിലേക്ക് പോവാറുണ്ട്. അപ്പോൾ 163 സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലിനോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനോ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനായിട്ട് വേണ്ടപ്പെട്ടവർ, അധികൃതർ പറയുന്ന സമയത്ത് നമ്മളത് അനുസരിക്കുകയാണ് വേണ്ടത്. ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളതേ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ പ്രശ്നബാധിതമായിട്ടുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മുൻവർഷങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ പോലെ 163 സ്ഥലങ്ങളിലാക്കി മാറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, 15-ാം തീയതി മുതൽ, ജൂൺ 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീ ട്രാൻസ്ജെൻഡർ സൗജന്യ യാത്ര, അതായത് 15-ാം തീയതിയാണ് അത് ആരംഭിക്കുക, ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ഈ ഉദ്ഘാടന സർവീസിന്റെ ഭാഗമായിട്ട് ആ ഒരു VD സതീശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഒരു സർവീസിൽ കണ്ടക്ടറും അതുപോലെ ഡ്രൈവറും ഒക്കെ സ്ത്രീകളായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഓർഡിനറി ബസ്സുകളിലായിരിക്കും സൗജന്യ യാത്ര എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ന്യൂസ് അറിഞ്ഞതിന് ശേഷമാണ് ഇത്രയധികം ഓർഡിനറി സർവീസസ്, അതായത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓർഡിനറി സർവീസസ് നമ്മുടെ നാട്ടിൽ ഓടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. പ്രിയദർശിനി എന്നാണ് ഈ ഒരു സൗജന്യ യാത്രാ പദ്ധതിയുടെ പേര്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന നമ്മുടെ ഈ ഇപ്പോഴത്തെ കേരള ഗവൺമെന്റിന്റെ ആ ഒരു പദ്ധതിയുടെ പേര്. അപ്പോൾ ഓർഡിനറി സിറ്റി, ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ്, ഓർഡിനറി ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ്, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള KSRTCയുടെ ഓർഡിനറി വിഭാഗങ്ങളിൽ, പല വിഭാഗങ്ങളിലുള്ള ഓർഡിനറി സർവീസസുകളുണ്ട്. അപ്പോൾ ആ സർവീസസിലൊക്കെ എന്താ പറയുക, ജൂൺ 15 ശേഷം യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും ഒക്കെ ഫ്രീ ആയിട്ടായിരിക്കും യാത്ര എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നൊരു കാര്യം പറയാനുള്ളത് ആധാർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് 5 വയസ്സുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള കുട്ടികൾക്ക് 5 വയസ്സായി, 15 വയസ്സിലെത്തിയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആധാർ ബയോമെട്രിക് വിവരങ്ങളൊക്കെ പുതുക്കുന്നതിനുള്ള സേവനം സെപ്റ്റംബർ 30 വരെ സൗജന്യമാക്കിയിട്ടുണ്ട്. വിരലടയാളം, നമുക്കറിയാലോ വിരലടയാളം, കൃഷ്ണമണി, ഫോട്ടോ ഇങ്ങനെയൊക്കെയുള്ള പുതുക്കുന്നതിനായിട്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ, അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ സൗജന്യമായിട്ട് IT മിഷൻ ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ആധാർ പുതുക്കിയിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുക. വീട്ടിൽ ഈ 5 വയസ്സും 15 വയസ്സൊക്കെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ മെസ്സേജസിലേക്ക് പോവാണ്. സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് മെസ്സേജ് ആരുടേതാണെന്ന് നോക്കട്ടെ. ഹായ് അബി, ഐ എം അനു, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് KKPP എന്ന് അയച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഗെയിമിന്റെ പേരാണ്, എനിക്ക് കിട്ടിയാ കിട്ടി പോയാ പോയി അതാണോ അയച്ചേക്കുന്നത്, KKPP എനിക്ക് മനസ്സിലായില്ല. അനുവിന് എന്തായാലും ഹാപ്പി ഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് ജഗൻ ഫ്രം മലപ്പുറം, ജഗൻ ചേട്ടനാണ്. ഹായ് അബി, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ബുള്ളറ്റ് ജഗൻ മലപ്പുറം. ഓക്കെ, തിരിച്ചും ഒരു കിടിലൻ ദിവസം ആവട്ടെ ജഗൻ ചേട്ടനും. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് സുലൈ ചേട്ടനാണ്. ക്ഷമയെന്ന താക്കോലും സ്നേഹം എന്ന പൂട്ടും ജീവിതത്തിൽ കരുതുക. സ്നേഹം കൊണ്ട് പൂട്ടേണ്ടവയെ പൂട്ടിയും ക്ഷമ കൊണ്ട് തുറക്കേണ്ടവയെ തുറന്നും യാത്ര തുടരുക. ജീവിതം എത്ര സുന്ദരം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. ഓക്കെ സുലൈ ചേട്ടനും, താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. നല്ലൊരു ദിവസം ആവട്ടെ എന്ന വിഷയമാണ്. അടുത്ത മെസ്സേജ് അയച്ചേക്കുന്നത് മഹേഷ് ചേട്ടനാണ് ഫ്രം റിയാദ്. ഹായ് അഭിരാമി, നമസ്കാരം. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിലെ പ്രിയ സൗഹൃദങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. എന്തായാലും മഹേഷ് ചേട്ടനും ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്.
അടുത്ത മെസ്സേജ്, ഷക്കീല ചേച്ചി ഞാനൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, മഴയെ തുമിണി, നമ്മൾ ആ ഒരു ഓരോ വാക്കും വരുന്ന സമയത്ത് അയച്ചിട്ടുള്ള മെസ്സേജാണ്. മറ്റൊരു മെസ്സേജ് വന്നിട്ടുള്ളത് മന്ദാരം എന്നൊരു വാക്ക് വന്നപ്പോഴത്തേക്കും മന്ദാര പൂമൂളി എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ അത് അയച്ചിരിക്കുന്ന ആളുടെ പേരും വിലാസമൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും സന്തോഷം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് ഷീബ ചേച്ചിയാണ്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പരിപാടി സൂപ്പർ. എല്ലാ കൂട്ടുകാർക്കും അബിക്കുട്ടിക്കും കിടുക്കാഴ്ച ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേഷ് ആലാമരം. ഓക്കെ, ഷീബ ചേച്ചിക്കും നല്ലൊരു കിടിലൻ ദിവസം ആവട്ടെ എന്ന് വിഷയതുകൊണ്ട് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം നോക്കുമ്പോൾ 9 കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ കൂടെ ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

ഫുട്ബോൾ ആവേശത്തിലാണ് നമ്മൾ ലോകം മുഴുവൻ, അല്ലെ? ഗ്ലോബൽ വില്ലേജ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ലോകം മുഴുവൻ ഒരു എന്താ ഒരു മൈതാനത്തിലേക്ക് ഒരു ബോളിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ ഇന്ന് രാവിലെ മത്സരങ്ങളൊക്കെ നടന്നിരുന്നു. USA പരഗ്വായിട്ടുള്ള മത്സരം ഉണ്ടായിരുന്നു. രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡായിട്ടുള്ള മത്സരമുണ്ട്. ആ ഖത്തർ മത്സരത്തിലാണ് നമ്മുടെ വളപട്ടണംകാരൻ തഹ്സീൻ ആ ഒരു ഖത്തർ ടീമിന് വേണ്ടിയിട്ട് മത്സരിക്കാനായിട്ട് ഇറങ്ങുക. ഓ, എന്തൊരു മൊമെന്റ് ആണല്ലേ. എവിടെയും നമ്മൾ മലയാളികൾ ഉണ്ടാവും, ചന്ദ്രനിൽ പോയി നമ്മൾ ചായക്കട ഇടും എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ അതൊക്കെ ട്രോളിലാണ് പറയുന്നതെങ്കിലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കുമാണ് ഖത്തർ ടീമിൽ ലോകകപ്പിൽ ആദ്യമായിട്ട് നമ്മൾ മലയാളി പയ്യൻ അവിടെ ഗ്രൗണ്ടിൽ ആ ഒരു ബോളിന് ട്രൈ കോണ്ട എന്ന ഒരു ബോളിന് പിന്നാലെ പായുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കാന്ന് വിചാരിച്ചു. പക്ഷേ 12:30 കേട്ടോ, ഇന്ന് 12:30 മത്സരം, ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരം. പിന്നെ പുലർച്ചെയുള്ള ചില നമ്മൾ ന്യൂസിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, പുലർച്ചകളിലാണ് കൂടുതലും ഫുട്ബോൾ മത്സരങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ 3:30, അതായത് ഞായറാഴ്ച 3:30, പുലർച്ചെ 3:30 ബ്രസീൽ മൊറോക്കോ മത്സരം. അർജന്റീന ഫാൻസാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളതെന്നാണ് ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ബ്രസീൽ ഫാൻസ് ആയിരിക്കും. അപ്പൊ ബ്രസീൽ ഫാൻസ് കാത്തിരിക്കുന്ന ബ്രസീൽ മത്സരം പുലർച്ചെ 3:30 ഉണ്ടാകും. ബ്രസീലും മൊറോക്കോയുമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ ചാമ്പ്യൻസ് ആയിരുന്നല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ. ബ്രസീലിന് എനിക്ക് തോന്നുന്നു ഇതൊരു 6-ാമത്തെ അവരുടെ ലോക കിരീടം ഉറപ്പാക്കാൻ, ഇതുവരെ 5 അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ 6-ാം ലോക കിരീടം തേടി എത്തുന്ന ഒരു ടീമായിട്ടായിരിക്കും ബ്രസീൽ നാളത്തെ മത്സരത്തിൽ ഇറങ്ങുക, ബ്രസീൽ ആൻഡ് മൊറോക്കോ. മൊറോക്കോയും ഭയങ്കര ജയന്റ് ആയിട്ടുള്ള ടീമാണ്. എന്തായാലും ഇതിലൊക്കെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ ആ ഒരു ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ നമ്മുടെ പയ്യൻ വളപട്ടണംകാരൻ കൂടെ ആ ഒരു ഖത്തർ ടീമിലുണ്ട് എന്നുള്ളതാണ്, തഹസീൻ. അപ്പോൾ അവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണെന്ന് ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടു. എനിവേ, ഫുട്ബോൾ കാണാൻ ഇഷ്ടമുള്ളവർ ആ ഒരു ഫീവറിലായിരിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ നമുക്ക് വേണം എപ്പോഴും, എന്നാലേ നമുക്കിങ്ങനെ ലൈഫിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഇവൻ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളത് കുറച്ചുകൂടെ യങ്ങറാകും. ഈ യാത്ര പോകുമ്പോൾ നമ്മൾ യങ്ങറാവും എന്ന് പറയുന്ന പോലെ ഇതുപോലെയുള്ള ഇവൻറ്റുകൾ, മാച്ചുകൾ, ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണാനുള്ള ഒരു ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മളൊരു എപ്പോഴും ഒരു യങ് ആയിരിക്കും. നമുക്ക് എത്ര പ്രായമായി അവിടെയാണ് ഈ ഏജസ് ജസ്റ്റ് നമ്പർ എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളിപ്പോൾ ആവേശത്തോടെ ഇങ്ങനെ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫുട്ബോളുമായിട്ട് എനിക്ക് അത്ര ഒരു കണക്ഷൻ ഇല്ല, നമ്മൾ കൂടുതലും ക്രിക്കറ്റാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫുട്ബോൾ, പിന്നെ ഈ ഒരു ആവേശം എന്ന് പറയുന്നത് നമ്മുടെ പയ്യൻ, നമ്മുടെ ഒരു മലയാളി പയ്യൻ, എനിക്ക് പരിചയമുള്ള ഒരാളല്ലെങ്കിൽ പോലും വളപട്ടണംകാരൻ തഹസീൻ എന്ന് പറയുന്ന ആൾ നമ്മൾ ഖത്തർ ടീമിൽ അങ്ങ് കളിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷം. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിട്ടുള്ളത് കൃഷ്ണാനില ഒരു ഹാപ്പി ശനിയാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി സാറ്റർഡേ വിഷസ് അറിയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് ആരാണ്? ഹായ്, ഹലോ അഹല്യ FM, ഹലോ. എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. സോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വിൻസിക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു വിൻസി ബൈ ഹസ്ബൻഡ് പ്രസാദ് ആൻഡ് അയന തെന്നൽ. നല്ല പേരല്ലേ, തെന്നൽ. ഓക്കെ, ചിറ്റൂർ കല്യാൺപേട്ട. ഓക്കെ, ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് പ്രസാദ് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ വൈഫ് വിൻസിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ വിൻസിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഒരു സൂപ്പർ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരു സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ പ്രസാദ് ചേട്ടൻ ഹാപ്പി ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തെന്നൽ ആൻഡ് അയന കൂടെ ആ ഒരു മെസ്സേജിൽ ലവ് ഷെയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചേക്കുന്നത് മഹിയാണ്. ഹായ് അഹല്യ ആൻഡ് അബി. ഹായ്, ഞാൻ മലമ്പുഴയിൽ നിന്ന് മഹി. ഹലോ മഹി, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിശേഷപ്പെട്ട ദിവസങ്ങൾ, പ്രത്യേകിച്ച് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നവർക്ക് മഹിയുടെ വക ഒരു കിഡിലൻ ബർത്ത്ഡേ വിഷസ് ഉണ്ട്. ഓക്കെ, മഹിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് കവിത ചേച്ചിയാണ്. ശുഭദിനം അബി, പാട്ടുകൾ പൊളി, അബി ഗെയിമും പൊളി, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ എന്നാണ് കവിത ചേച്ചി പറയുന്നത്. അപ്പോൾ കവിത ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്തിട്ടുണ്ട്. അടുത്ത മെസ്സേജ് നിഷാന്ത് അയച്ചിട്ടുള്ള മെസ്സേജാണ്. നിഷാന്ത് നമ്മൾ തുടക്കം തൊട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിലും റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അയച്ചിട്ടുള്ള മെസ്സേജാണ്. എന്തായാലും സന്തോഷം. ഞാൻ എന്ന വാക്ക് വന്നപ്പോഴത്തേക്കും ഞാനും നീയും ഒന്നാണ് എന്ന പാട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ദാരം വന്നപ്പോൾ മന്ദാരം മലർമരച്ചൊരിയും എന്ന പാട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാടാം ഞാൻ ആ ഗാനം, ഉറങ്ങാൻ നീ എനിക്കരികിൽ വേണം ഉറക്കം എന്ന് പറയുന്നൊരു സംഭവം വന്നായിരുന്നല്ലോ. പിന്നെ മഴ മഴയിൽ നിറയും പുഴ പോലെ, ആ ഡിപ്പൻ ഗെയിം ആയിരുന്നു അബി എന്ന് പറഞ്ഞിട്ടുണ്ട്.
മണ്ണിടിച്ചിലിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരധികൃതർ പറയുന്നത് നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്നുള്ളൊരു കാര്യം നിഷാന്ത് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് നിഷാന്തിനും നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ്, നമസ്കാരം അബിക്കുട്ടി, സൂപ്പർ വിഷസ്. ഞാനും ചേർന്നതിനെ പക്ഷേ തിരക്ക് കൂടിയ വഴിയിൽ സൈഡ് കൊടുത്തു നിന്നു. ഇന്നലെ ഒരു കൊട്ടിയൂർ യാത്ര ആസ്വദിച്ചു പോയി വന്നു. പ്രകൃതിയും ദൈവനും ഒന്നിച്ച് അനുഗ്രഹിച്ചു. അതിന്റെ വൈബിലാണ് ഇപ്പോഴും. ഒരിക്കൽ കൂടി ടോപ്പിക് വരട്ടെ, അപ്പോൾ പാടാം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ നേരുന്നു അജിത ചേച്ചി. പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് എല്ലാം ആശംസകൾ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടാവും. അജിത ചേച്ചിയുടെ വകയും ഇന്ന് എവിടെയെങ്കിലും ആരെങ്കിലും പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഒരു കിടുക്കൻ വിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊട്ടിയൂർ പോയതിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ നമുക്കിനി മെസ്സേജസിലൂടെയും ഇനി വിളിക്കുമ്പോഴൊക്കെ പറയുന്നു. വിചാരിക്കണം എങ്ങനെയുണ്ടായിരുന്നു അവിടെ എന്നുള്ളൊരു കാര്യം. എന്തായാലും നല്ല രീതിയിൽ പോയി ആസ്വദിച്ച് തിരിച്ചു വന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അജിത ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സാറ്റർഡേ നമ്മുടെ സോങ് ചെയിൻ ഗെയിം അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ മെസ്സേജസ് എല്ലാം ഞാൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. ഹായ് അബി, എനിക്ക് ഇന്നത്തെ ഗെയിമിൽ പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഐ ആം ബിന്ദു ഫ്രം ചിറ്റൂർ. ഇതാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, ബിന്ദു ചേച്ചിയുടെ മെസ്സേജാണ്. എന്തുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല? ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഇതുപോലെ ഗെയിമൊക്കെ ആയിട്ട് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് സാറ്റർഡേസിൽ വീക്കെൻഡ്സിൽ ഞാൻ വരുമ്പോൾ മിക്കതും ഗെയിംസ് ആയിരിക്കും. അപ്പോൾ അപ്പോഴത്തേക്കും ബിന്ദു ചേച്ചിക്ക് പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന വിഷയമാണ്. എനിവി താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അബിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഉഷ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഉഷ ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് ഒരു മെസ്സേജ്, ഹലോ അഭിമോളെ, ഒരിക്കൽ കൂടി നമസ്കാരം. എനിക്ക് ക്രിക്കറ്റാണ് ഇഷ്ടം, പിന്നെ ഫുട്ബോൾ കളിക്കുന്ന ഒരു മലയാളി മോനുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മോന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ആ മോൻ ഇന്ന് ഖത്തറും മൊറോക്കോയും തമ്മിലുള്ള ഒരു മത്സരത്തിൽ ഖത്തർ ടീമിലാണ് കളിക്കുന്നത്. തഹ്സീൻ എന്നാണ് ആ ഒരു മോൻ്റെ പേര്, വളപട്ടണംകാരനാണ്. എനിവേ, കുമാരി ചേച്ചിയുടെ ഒരു വിഷസ് എപ്പോഴും ആ കുട്ടിയുടെ കൂടെ ഉണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷസൊക്കെ നമ്മൾ മെസ്സേജസൊക്കെ വായിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവരും അതുപോലെ കിടിലനായിട്ടാണ് ഇന്നത്തെ ഗെയിം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. അടിപൊളിയായിട്ടാണ് എല്ലാവരും ഓരോ പാട്ടുകൾ പറഞ്ഞത്. അപ്പോൾ അയ്യോ എനിക്കറിയില്ല, ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല, അങ്ങനൊരു വാക്കേ ഉണ്ടായില്ല. ശരിക്കും അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടമാണ്. അപ്പോൾ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഗെയിമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. ഇന്നത്തെ സാറ്റർഡേ ഇതേപോലെ നമ്മൾ ഈ ഇന്നിപ്പോൾ തുടക്കിട്ട പോലെ തന്നെ ആവട്ടെ നമ്മുടെ വീക്കെൻഡ്. ഈ രണ്ട് ദിവസം നല്ല എന്താ പറയുക, പട്ടക്കം പൊട്ടണ പോലെ സൂപ്പറാകട്ടെ, കളർഫുൾ ആവട്ടെ എന്ന് മാത്രം വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: Law Point, know your rights.
4: അഹല്യ എഫ് 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. നിയമങ്ങൾ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ലോ പോയിന്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ആയില്ലയാണ് കൂടെയുള്ളത് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആധുനിക സമൂഹത്തിൽ ജോലിക്ക് പോകുന്ന ഓരോ സ്ത്രീയും അവരെ ജോലിക്ക് നിർത്തുന്ന ഓരോ സ്ഥാപന മേധാവിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അതീവ പ്രാധാന്യമുള്ള ഒരു നിയമത്തെ കുറിച്ചാണ് ഇന്നത്തെ ലാ പോയിന്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതാണ് പോഷ് നിയമം അഥവാ പോഷ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട് 2013. 2013 നിലവിൽ വന്ന നിയമമാണ് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട്. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിശാഖ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 2013 ഈ ഒരു നിയമം രാജ്യത്ത് നിലവിൽ വരുന്നത്. സ്ത്രീകൾക്ക് യാതൊരു ഭയവുമില്ലാതെ ആത്മാഭിമാനത്തോടെ തങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ഇടപെടാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം കേട്ടോ. ഈ പലരും വിചാരിക്കുന്നത് തൊഴിൽ സ്ഥലങ്ങളിൽ വെച്ചുണ്ടാകുന്ന കടുത്ത ശാരീരിക അതിക്രമങ്ങൾ മാത്രമാണ് ഈ ഒരു നിയമത്തിന്റെ പരിധിയിൽ വരിക എന്നൊരു കാര്യമുണ്ട്. എന്നാൽ ലൈംഗിക അതിക്രമം, സെക്ഷൽ ഹറാസ്മെന്റ് എന്ന വാക്കിന് ഈ നിയമം നൽകുന്ന നിർവചനം വളരെ വലുതാണെന്നുള്ളതാണ്. അതായത് ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെയുള്ള ശാരീരികമായ സ്പർശനങ്ങൾ, മോശം ഉദ്ദേശത്തോടെയുള്ള നോട്ടങ്ങൾ, അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള തമാശകളോ കമന്റുകളോ ഒക്കെ പറയുക, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയക്കുക എന്നിവയെല്ലാം ഈ ഒരു നിയമപ്രകാരം കടുത്ത കുറ്റകൃത്യങ്ങളാണ്. ഇത് കൂടാതെ തന്നെ കേൾക്കുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പോ എന്റെ താല്പര്യങ്ങൾക്കൊക്കെ വഴങ്ങുകയാണെങ്കിൽ നിനക്ക് ഞാൻ പ്രൊമോഷൻ തരാം എന്ന് പറയും. അതിന് വിസമ്മതിച്ചാൽ ജോലിയിൽ മനഃപൂർവ്വം പ്രതിസന്ധികൾ സൃഷ്ടിച്ച് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത വണ്ണം ഒരു മോശം അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഹോസ്റ്റൈൽ വർക്ക് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നതൊക്കെ എന്താണ്? പോഷ് നിയമപ്രകാരം ശിക്ഷാർഹമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഔദ്യോഗിക പരിഹാര സംവിധാനങ്ങളെ കുറിച്ചാണ് ഇനി ലോ പോയിന്റിൽ നമ്മൾ പറയാനായി പോകുന്നത്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേറ്റ് വിത്ത് അഹല്യ എഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാനട്ട. ഈ പോസ്റ്റ് നിയമപ്രകാരം ഉണ്ടല്ലോ, ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീക്ക് മോശം അനുഭവം ഉണ്ടായാൽ അവൾ പോലീസിൽ പോകുന്നതിന് മുൻപ് തന്നെ ആ സ്ഥാപനത്തിനുള്ളിൽ വെച്ച നീതി ലഭ്യമാക്കാനുള്ള ഒരു മികച്ച സംവിധാനം കൂടിയുണ്ട്. അതായത് നിയമപ്രകാരം 10 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള എല്ലാ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലും നിർബന്ധമായും ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി അഥവാ ICC ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോ IT കമ്പനികൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, മാധ്യമ സ്ഥാപനങ്ങൾ, ബാങ്ക് തുടങ്ങി എല്ലാ മേഖലകൾക്കും ഇത് ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കമ്മിറ്റിയുടെ ഘടന എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കമ്മിറ്റിയുടെ തലപ്പത്ത് അതത് സ്ഥാപനത്തിലെ ഉയർന്ന പദവിയിലുള്ള ഒരു വനിതാ ഉദ്യോഗസ്ഥ ആയിരിക്കണം, പ്രിസൈഡിംഗ് ഓഫീസർ. അതുപോലെ തന്നെ കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളിൽ പകുതിയിലധികം പേർ സ്ത്രീകളായിരിക്കണം എന്നതും നിയമപ്രകാരം എന്താണ് നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ സ്ഥാപനത്തിന് പുറത്തു നിന്നുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഒരു NGO പ്രതിനിധിയോ അല്ലെങ്കിൽ നിയമവിദഗ്ധയോ ഇതിൽ ഉണ്ടായിരിക്കണം. അതായത് ഒരു സ്ത്രീ പരാതി നൽകിയാൽ സിവിൽ കോടതികൾക്കുള്ളതിന് തുല്യമായ അധികാരം പവർ ഓഫ് സിവിൽ കോർട്ട് ഈ ഒരു ICC കമ്മിറ്റിക്ക് ഉണ്ടെന്നുള്ളതാണ്. സാക്ഷികളെ വിസ്തരിക്കാനും ഫയലുകൾ വിളിച്ചു വരുത്താനും ഇവർക്ക് അധികാരമുണ്ട്. ഈ 10 താഴെ ജീവനക്കാരുള്ള ചെറിയ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കായിട്ട് എല്ലാ ജില്ലകളിലും കളക്ടറുടെ നേതൃത്വത്തിൽ ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റികൾ LCC എന്ന് പറയുന്ന കമ്മിറ്റികളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് പോഷിന്റെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയുടെ പ്രാധാന്യം എന്ന് പറയുകയാണെങ്കിൽ. ഇനി നമ്മൾക്കറിയേണ്ടത് എങ്ങനെ നമുക്ക് ഈ ഒരു പരാതി നൽകാം, അല്ലെങ്കിൽ ഈ പരാതി നൽകുന്ന വഴി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ എത്രമാത്രം ഒരു സെക്യൂരിറ്റി ഈ പരാതി നൽകുന്ന ഇരകൾക്ക് ലഭിക്കും, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇനി ലോ പോയിന്റിൽ നമ്മൾ പറയാനായി പോകുന്നത്. തുടർന്ന് കേൾക്കാം ലോ പോയിന്റിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കിഡ് ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: all your rights.
1: Law point. തുടരുന്നു. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ പലപ്പോഴും തൊഴിൽ സ്ഥലങ്ങളിൽ വെച്ച മോശം അനുഭവങ്ങൾ ഉണ്ടായാലും ഭൂരിഭാഗം സ്ത്രീകളും അത് പുറത്തു പറയാൻ മടിക്കാറാണ് പതിവല്ലേ. കാരണം എന്താണ്? കാരണം താൻ പരാതി നൽകിയാൽ അത് ഓഫീസിലെ മറ്റുള്ളവർ അറിയുമെന്നും അതുപോലെ തനിക്കൊരു ചീത്തപ്പേരൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പേടി, അതോടെ തന്നെ തന്റെ കരിയർ തകരുന്നുള്ളൊരു പേടിയുണ്ട്. ഈ ഭയം കൊണ്ടാണ് പലരും ഇതൊന്നും പറയാതിരിക്കാറ്. എന്നാൽ ഈ പോഷ് നിയമത്തിലെ സെക്ഷൻ 16 പ്രകാരം ഈ ഒരു കാര്യത്തിൽ സ്ത്രീകൾക്ക് കല്ലിൽ കൊത്തിയതുപോലൊരു വലിയ നിയമ സുരക്ഷ നൽകുന്നുണ്ട്. അതാണ് രഹസ്യ സ്വഭാവം സൂക്ഷിക്കൽ, സ്ട്രിക്ട് കോൺഫിഡൻഷ്യലിറ്റി. ആ ഒരു കാര്യമുണ്ട്. അതായത് പരാതി നൽകിയ സ്ത്രീയുടെ പേര്, അവരുടെ പദവി, ആരോപണ വിധേയനായ വ്യക്തിയുടെ വിവരങ്ങൾ, അന്വേഷണ വേളയിൽ നടന്ന ചർച്ചകൾ, സാക്ഷിമൊഴികൾ എന്നിവയൊന്നും ഒരു കാരണവശാലും പൊതുമധ്യത്തിലോ ഓഫീസിലെ മറ്റ് ജീവനക്കാർക്കിടയിലോ പങ്കുവെക്കാനായിട്ട് പാടുള്ളതല്ല. ഈ വിവരാവകാശ നിയമപ്രകാരം RTA ആക്ട് ഉണ്ടല്ലോ, ഈ ഒരു വിവരാവകാശ നിയമപ്രകാരം പോലും ഈ വിവരങ്ങൾ ആർക്കും നൽകാനായി നിയമം അനുവദിക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ ഒക്കെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ കടുത്ത നിയമലംഘനമായിരിക്കും അവിടെ നടക്കുന്നുണ്ടാവാം. അതുകൊണ്ട് കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു അംഗമോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനോ ഈ ഒരു രഹസ്യ സ്വഭാവം ലംഘിച്ചാൽ അവർക്കെതിരെ സ്ഥാപനത്തിന്റെ ചട്ടപ്രകാരമുള്ള കടുത്ത അച്ചടക്ക നടപടികൾക്ക് പുറമേ എന്താണ് വൻതുക പിഴ ഈടാക്കാനും നിയമത്തിൽ വകുപ്പുകളുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സുരക്ഷിതത്വത്തോടെ തന്നെ സ്ത്രീകൾക്ക് തങ്ങളുടെ പരാതികൾ പറയാനും ആ പരാതികളുമായിട്ട് മുൻപോട്ട് വരാനായിട്ടും ഈ ഒരു നിയമം നല്ല രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അതേസമയത്ത് ഈ ഒരു നിയമം നമുക്ക് ഇത്രമാത്രം സുരക്ഷ നൽകുന്ന സമയത്തും ഈ ഒരു മിസ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ. അത് പലപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായ പല നിയമങ്ങൾ പറയുന്ന സമയത്തും ഒരു കൂട്ടം ആൾക്കാർ പറയുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം കൂടിയാണ്. ഇത്രയും നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുകൂലമായി കുറെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൽ തന്നെ വ്യാജമായ കുറെ കാര്യങ്ങൾ വരാറുണ്ട്, പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോ ആ ഒരു കാര്യത്തിൽ എന്താണ് നിയമം പറയുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ ഇനി ലാ പോയിന്റിൽ കേൾക്കാൻ പോകുന്നത്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്, സ്റ്റേ ട്യൂൺ വിത്ത് ഹലീഫും 90.4 കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെയറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലാ പോയിന്റുമായി നിയമവും നിയമവശങ്ങളുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അങ്ങനെ ഈ ലാ പോയിന്റിന്റെ അവസാനത്തിലേക്ക് നമ്മളിങ്ങനെ എത്താൻ പോവാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ. അതായത് ഏതൊരു നിയമത്തെ കുറിച്ചും പറയുമ്പോൾ അതിന്റെ ഇരുവശങ്ങളും നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. ഇപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ നിർമ്മിച്ച ഈ ശക്തമായ നിയമം മറ്റൊരാളോടുള്ള ഒരു വ്യക്തിവൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ പാരവിപ്പുകൾക്ക് വേണ്ടി വ്യാജമായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതാണോ? അല്ല. ഈ പോഷ് നിയമത്തിലെ സെക്ഷൻ 14 പ്രകാരം ഒരു സ്ത്രീ ബോധപൂർവം ഒരാളെ കൊടുക്കാൻ വേണ്ടി വ്യാജമായ തെളിവുകൾ ഉണ്ടാക്കി കള്ളപ്പരാതിയാണ് നൽകുന്നതെങ്കിൽ, മലീഷ്യസ് ഓർ ഫോൾസ് കംപ്ലൈന്റ് ആണെങ്കിൽ, അന്വേഷണത്തിൽ ആ ഒരു കാര്യം തെളിയുകയാണെങ്കിൽ ആ സ്ത്രീക്കെതിരെ കടുത്ത ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കാനായിട്ട് സ്ഥാപനത്തിന് പൂർണ്ണ അധികാരമുണ്ട്. എന്നാൽ ഒരു പരാതി തെളിയിക്കാൻ ആവശ്യമായ കൃത്യമായ സാക്ഷികളോ തെളിവുകളോ ഹാജരാക്കാൻ പറ്റിയില്ല എന്നതിന്റെ പേരിൽ മാത്രം അത് കള്ളപ്പരാതിയായിട്ട് മാറില്ല കേട്ടോ. ആ ഒരു കാര്യം കൂടിയുണ്ട്, ആ ഒരു കാര്യം കോടതി വ്യക്തമാക്കുന്നതാണ്. അപ്പോ ഡിയർ ഫ്രണ്ട്സ്, പോഷ് നിയമം എന്നത് പുരുഷന്മാർക്കെതിരെയുള്ള ഒരു ആയുധമൊന്നുമല്ല, മറിച്ച് സ്ത്രീകൾക്ക് തുല്യനീതിയും അന്തസ്സുള്ള തൊഴിലന്തരീക്ഷവും ഉറപ്പാക്കാനുള്ള ഒരു കവചാണ്. ഈ ഒരു നിയമം നൽകുന്ന ധൈര്യം കൊണ്ട് ഇന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ശരിക്കും രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ വലിയ പങ്കാളികളായിട്ട് മാറുന്നത് അല്ലേ. അപ്പോ നിയമങ്ങൾ അറിയുക എന്നതാണ്, അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അങ്ങനെ ഇന്നത്തെ ലാ പോയിന്റിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജേ ആയില്ല. അങ്ങനെ ലാ പോയിന്റുമായിട്ട് വീണ്ടും മറ്റൊരു നിയമവും നിയമവശവുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം സുന്ദരിയാണ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ 0 എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ 0 ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായപ്പം 90.4. അഹല്യായപ്പം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായപ്പം .com കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
3: എന്ത് സാധനമാണെങ്കിലും പെട്ടെന്ന് കയ്യിൽ കിട്ടുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം അല്ലെ. ഇങ്ങനെ തപ്പി നടക്കുന്നതോ അലഞ്ഞു നടക്കുന്നതോ തെരഞ്ഞു നടക്കുന്നതോ ഒന്നും നമുക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതേപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ നടക്കണം, ഇൻസ്റ്റന്റ് ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ ഇടയ്ക്കെങ്കിലും ആഗ്രഹിക്കാറില്ലേ, ആഗ്രഹിക്കാറുണ്ടാവും അല്ലെ. അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി. നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം, ആ നമ്പറിലേക്ക് വിളിക്കാം. ആ നമ്പർ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ആ നമ്പറിൽ വിളിച്ചാൽ പാട്ട് കിട്ടുന്ന ഒരു മാജിക്കൽ നമ്പറാണ് 8281509000. നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു അന്യഭാഷാ സിനിമയാണ് ബാഹുബലി എന്ന് പറയാറുണ്ട് അല്ലെ. ഈ ബാഹുബലിയുടെ റെക്കോർഡുകൾ ചിലപ്പോൾ അതിലും വലിയൊരു സിനിമ അല്ലെങ്കിൽ അതിലും വലിയൊരു പ്രോജക്റ്റ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതൊന്ന് താന്നു പോയേക്കാം, മേ ബി താന്നു പോയേക്കാം. പക്ഷേ ഇനി വരുന്ന കാലങ്ങളിൽ ബാഹുബലിയുടെ റെക്കോർഡ് വേണമെങ്കിൽ തകർക്കപ്പെട്ടേക്കാം. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്ത അന്യഭാഷാ സിനിമ എന്ന ഹാപ്പി, അല്ലു അർജുന്റെ ഹാപ്പി എന്ന സിനിമയുടെ റെക്കോർഡ് ആർക്കും തകർക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. വെക്കട ഇതിന് മേലെ വേറൊരു സിനിമ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട് ഈ ഒരു ചിത്രത്തിന്. കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടാണ് അല്ലു അർജുനെ പറയുന്നത്. നമ്മൾ പിന്നെ എന്താ കളിയാക്കിയാണെങ്കിലും സ്നേഹത്തോടെയാണെങ്കിലും നമ്മളെല്ലാവരും വിളിക്കുന്ന ഒരു പേരാണ് മല്ലു അർജുൻ എന്നുള്ളത് അല്ലെ. അത് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ തന്നെയായിരിക്കും വിളിക്കുന്നത്. പക്ഷെ ചില സമയത്ത് ചില ട്രോളുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മല്ലു അർജുൻ അല്ലെങ്കിൽ ചില പാട്ടുകൾ ഇങ്ങനെ ഡബ് ചെയ്ത് വരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഏറ്റവും സ്നേഹത്തോടെയാണ് ആ ഒരു പേരിനെ കാണുന്നത്. നമ്മുടെ സ്വന്തം, നമ്മുടെ കേരളത്തിന്റെ ദത്തുപുത്രൻ, നമ്മുടെ സ്വന്തം മല്ലു അർജുൻ. അപ്പൊ അല്ലു അർജുന്റെ ഹാപ്പി എന്ന ആ ഒരു സിനിമയുണ്ടല്ലോ, അത് റീറിലീസ് ആയിട്ടുണ്ട് ഇന്നലെ. അപ്പോ ആ സിനിമ വീണ്ടും കാണുമ്പോൾ ആ സിനിമയിലെ പാട്ടുകൾ വീണ്ടും കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്താ വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമാണ്. പല ആളുകളും ഈ ഹാപ്പി ബി ഹാപ്പി എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആ സിനിമയിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് അഴകേ നീ എൻ്റെ പിരിയല്ലേ എന്ന് പറയുന്ന പാട്ട്, പൊന്നില പോലൊരു പൂത്താലി, ആ പോർഷനൊക്കെ എത്തുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പഴയ ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് പോവും. അല്ലെങ്കിൽ ആ സിനിമ കാണുമ്പോഴത്തേക്കും എൻ്റെ പഴയ ആ ഒരു കാമുകി ഓർമ്മ വരും, ഞാൻ പഴയ നൊസ്റ്റാൾജിയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ കമൻസ് വരുന്നുണ്ട്. June 12 ആയിരുന്നു ഹാപ്പി ബി ഹാപ്പി റിലീസ് ചെയ്തിട്ടുള്ളത്. 100-ൽ പരം തിയേറ്ററുകളിലായിട്ട് ഹാപ്പിയുടെ 4K മലയാളം പതിപ്പ് റീറിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ജെൻസിക്ക് മാത്രമല്ല 2K ഗൈസിനൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അല്ലു അർജുൻ മാജിക് ഇപ്പൊ നമ്മുടെ തിയേറ്ററുകളിലുള്ളത്. 175 ദിവസം തിയേറ്ററുകളിൽ ഓടിയിട്ടുള്ള ഒരു അന്യഭാഷാ സിനിമ, ആ ഒരു റെക്കോർഡ് ഉള്ളൊരു സിനിമയാണ്. അപ്പൊ ആ സിനിമയിലെ പാട്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാൻ ആദ്യം ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള പാട്ട്. അപ്പൊ ഇനിയുള്ള സമയം നിങ്ങളുടെ സമയമാണ്. അപ്പൊ വിളിക്കുക, വിളിച്ച് പാട്ടൊക്കെ ചോദിക്കുക, ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് ചില്ലാക്കാം നമുക്ക് ഇന്നത്തെ ഈ ഒരു സാറ്റർഡേ ഇൻസ്റ്റന്റ് പാട്ട്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് to Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ശങ്കർ രാജ മ്യൂസിക് ചെയ്ത് ജോഫി തരകൻ മലയാളത്തിൽ വരികൾ എഴുതി ദേവാനന്ദ് എന്ന നമ്മുടെ സിംഗർ പാടിയ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ മലരെ മന്മിഴയാളെ എന്ന പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോ എന്റെ കൂടെ ഒരു കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? പാലക്കാട് നിന്ന് സുനിലാണ്. എന്താണ്, വിഷമത്തിലാണല്ലോ? എന്തോ ദുഃഖമുണ്ടല്ലോ മനസ്സിൽ? പനിയായിട്ടിരിക്കുകയാണ് അല്ലേ? മരുന്ന് വാങ്ങിയോ? ആണോ ആണോ, ഇത് പനി മാറണം എന്ന് പറഞ്ഞിട്ടാണോ കഴിക്കാറുള്ളത്, മരുന്ന് കഴിക്കാറുള്ളത്, അതോ കുറച്ച് ദിവസം കൂടെ നിന്നോട്ടെ, കുഴപ്പമില്ല, മഴയൊക്കെ അല്ലേ, പനിയൊക്കെ അല്ലേ, പൊതച്ചു മൂടി ഉറങ്ങാലോ, അങ്ങനെയാണോ? ഓക്കെ. ഈ പനിയുള്ള സമയത്ത് ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ അതോ കഞ്ഞിയാണോ വേണ്ടേ? കഞ്ഞിയാ കുടിച്ചത്. എനിക്കാണെങ്കിൽ ഈ പനി വരുന്ന സമയത്ത് നല്ല കേക്ക് കഴിക്കാൻ തോന്നും, ചിക്കൻ ബിരിയാണി കഴിക്കാൻ തോന്നും, ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നും. അങ്ങനൊന്നും ഇല്ല അല്ലേ? അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പൊ സുനിൽ പറയൂ, ഏത് പാട്ടാ കേൾക്കണ്ടേ, ആർക്കാണ് ഡെഡിക്കേഷൻ?
1: എനിക്ക് കറുത്തമ്മ സിനിമയിൽ പോരാളെ കുഞ്ഞത്തായി സ്വർണ്ണലത പാടിയിട്ടുണ്ട്.
0: സ്വർണ്ണലത പാടിയിട്ടുള്ള വേർഷൻ അല്ലേ വേണ്ടത്? ഓക്കെ, അപ്പൊ ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് പാലക്കാട് നിന്ന് സുനിലാണ്. അദ്ദേഹം പനിയായിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ചോദിച്ച പാട്ട് സാഡ് വേർഷനാണ്, പോരാളെ പൊന്നുത്തായി എന്ന പാട്ട്, കറുത്തമ്മ എന്ന മൂവിയിലെ പാട്ടാണ്. എ ആർ റഹ്മാൻ മ്യൂസിക് ചെയ്ത പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് രേഖ ചേച്ചിയാണ്. ഹായ് അഹല്യ, ഞാൻ കിനാശേരിയിൽ നിന്നാണ്, രേഖ മോഹൻദാസ്. ഹായ് രേഖ ചേച്ചി, എനിക്കൊരു പാട്ട് വേണം. ഇംഗ്ലീഷ് ട്രാക്കാണ്, ഹീൽ ദ വേൾഡ് എന്ന മൂവിയിൽ നിന്ന് ഹീൽ ദ വേൾഡ് എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരാമോ? ഇതാണ് ചോദിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും മൈക്കൽ ജാക്സന്റെ ഹീൽ ദ വേൾഡ് എന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഒപ്പം സ്വർണ്ണലതയുടെ ശബ്ദത്തിൽ കറുത്തമ്മ എന്ന മൂവിയിലെ പോരാളെ പൊന്നുത്തായി എന്ന പാട്ടും വരുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്. Well, that was a beautiful song, Heal the World. Michael Jackson's oru paattu aanu nammal kettu kaniya paattu. Namukku adutha caller like poyalo paattokke choichittu ende koode oraal oru 11 minute aayittu waiting il aanu. Aaraanu nokkatte. Hello.
1: Hello, namaskaram.
0: Namaskaram undu. Idu aaraanu?
1: Adu Thiruvillamalayil nu Swaminathan.
0: Swaminathan cheta korcha aayillo vilichittu nammal samsaarichittu korcha aayillo. Evadeyaanu annveshikkunnundo?
1: അവരാമി ഈ പരിപാടിക്ക് വന്നിട്ട് കുറെ ദിവസമായില്ലേ?
0: കുറെ ആയി, കുറച്ചായി. എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച 7-8 ദിവസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അതെ അതെ അതെ, അതാ ഞാൻ ചോദിച്ച് അന്വേഷിക്കുന്നുണ്ടോ സ്വാമിനാഥൻ ചേട്ടാ, വേണ്ടപ്പെട്ടവർ നമ്മൾ അന്വേഷിക്കണ്ടേ? അപ്പൊ പറയുന്നേ, ഇത് പാട്ടാ കേക്കണ്ടേ?
1: തമിഴ് ചിത്രം നല്ലവനുക്ക് നല്ലവൻ ചിത്രത്തിലെ സിട്ടുക്ക് സെല്ല സിട്ടുക്ക് എന്ന ഗാനം.
0: ഓക്കെ, രണ്ടുപേരും പാടുന്നോ? വെച്ച് തന്നാ മതില്ലേ? ഓക്കെ, ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചിരുന്നത് സ്വാമിനാഥൻ ചേട്ടനാണ്, തിരുവില്ലാമലയിൽ നിന്ന്. അപ്പൊ ചേട്ടൻ കുറച്ചായി സംസാരിച്ചിട്ട്, എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. നല്ലവനുക്ക് നല്ലവൻ 1984 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയിലെ ചിട്ടുക്ക് ചെല്ല ചിട്ടുക്ക് എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഇളയരാജ സാറിന്റെ മ്യൂസിക്കില്. നെക്സ്റ്റ് സോങ് അതിനുശേഷം വരാൻ പോകുന്നത് ടോവിനോടെ ഒരു പാട്ടാണ്. പള്ളിച്ചട്ടമ്പ എന്ന മൂവിയിൽ നിന്ന് കാട്ടുചെമ്പകം എന്ന സോങ് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് പാലക്കാട് നിന്ന് പ്രസാദ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രസാദിന്റെ ഫേവറേറ്റ് സോങ് നമ്മൾ കേൾക്കാൻ പോവാണ് ഓൺ അഹല്യ FM 90.4. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ട് കിട്ടണമെങ്കിൽ വേഗം വിളിച്ചോളൂ 8 8 1 5 0 9 0 എന്ന നമ്മുടെ നമ്പറിലേക്ക്.

0: without break. With Ahalya FM 90.4. கேட்டு கேட்டு கூட்டு கூட.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാണ് സന്ദർശനത്തിൽ മുൻഗണനയെന്ന് ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫ്രാൻസിലെ നീസ് നഗരത്തിൽ ഭാരത് ഇന്നവേറ്റ്സ് എന്ന പരിപാടിയോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആരംഭിക്കുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്ന് ഇമ്മാനുവൽ മാക്രോണുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രത്യേക ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തം നേതാക്കൾ വിലയിരുത്തും. ഫ്രാൻസിലെ പരിപാടികൾക്ക് ശേഷം നാളെ മുതൽ ഈ മാസം 16 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യയിൽ സന്ദർശനം നടത്തും. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 1993 സ്ലോവാക്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കുന്നത് ഇതാദ്യമാണ്. വ്യാപാരം, നിക്ഷേപം, ഓട്ടോമൊബൈൽ നിർമ്മാണം, റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിൽ സഹകരണത്തിന് പുതിയ സാധ്യതകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യും. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഏവിയാനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വീണ്ടും ഫ്രാൻസിലെത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കളുമായും ക്ഷണിക്കപ്പെട്ട മറ്റ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളുമായും അദ്ദേഹം ചർച്ചകൾ നടത്തും. June 18 പ്രധാനമന്ത്രി പാരീസിലെത്തും. കൂടുതൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് മേളയായ വിവാടെക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഇന്ത്യയിലെ യുവാക്കൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ, നിർമ്മാണം, ബഹിരാകാശം, സെമി കണ്ടക്ടർ, ഡ്രോൺ തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ന് ലോകത്തിലെ തന്നെ മുൻനിര സ്റ്റാർട്ടപ്പ് രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്നും ഇതിലെ പല വിജയഗാഥകളും ചെറുകിട നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും യുവാക്കളാണ് രചിക്കുന്നതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിവാദ്യം സ്വീകരിച്ചു. വനിതാ കേഡറ്റുകൾ പുരുഷ കേഡറ്റുകൾക്കൊപ്പം ആദ്യമായി പരേഡിൽ അണിനിരന്നതിനാൽ ഈ വർഷത്തെ ചടങ്ങ് ചരിത്ര പ്രാധാന്യമുള്ളതായി മാറി. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷാ നടപടികൾ കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവുമാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വകുപ്പുതല പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിലെ പുരോഗതി അദ്ദേഹം വിലയിരുത്തി. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ സുതാര്യവും സുരക്ഷിതവുമായി നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ TV സോമനാഥൻ NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. പരീക്ഷ നടത്തിപ്പിൽ അപാകതകൾ വരുത്താനോ വിശ്വാസ്യത തകർക്കാനോ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ അന്വേഷണം ദേശീയ അന്തർദേശീയ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ഊർജിതമായി തുടരുകയാണെന്ന് വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. അപകട കാരണം കൃത്യമായി കണ്ടെത്തുമെന്നും വ്യോമയാന സുരക്ഷ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. നിപ സംശയത്താൽ നടത്തിയ എല്ലാ പരിശോധനകളും ഇതുവരെ നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതിപക്ഷം നടത്തുന്ന വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വീണുകിട്ടിയ ആയുധം പോലെ അവർ ഇതിനെ ഉപയോഗിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു. ദേവസ്വം ബോർഡിലെ അഭിഭാഷക നിയമനം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഭക്തജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രാജിവച്ചുവെന്ന് മന്ത്രി മറുപടി നൽകി. നിപ സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ ഫലവും നെഗറ്റീവായി. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള 3 പേരുടെ ഫലമാണ് നെഗറ്റീവായത്. നിപ ബാധിതരുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു ക്വാറന്റീനിലുള്ള ഇവർ. അതിനിടെ നിപ ബാധയെക്കുറിച്ച് പഠിക്കാനും സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിക്കുവാനും കേന്ദ്ര സംഘം കോഴിക്കോട്ടെത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധരാണ് എത്തിയത്. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോഗ്യമേഖല സജ്ജമാക്കണമെന്നും ഗവൺമെന്റ് ആവശ്യമായ മുൻകരുതൽ എടുത്തതായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം പ്ലീഡർ നിയമനം നിർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തരമായി ഇത് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂമിൽ നിന്ന് നിപ ബാധിത പ്രദേശവാസികളെ വിളിക്കുവാൻ അനുവാദം നൽകാത്തതിനെതിരെ പി എ മുഹമ്മദ് റിയാസ് എം എൽ എ പ്രതിഷേധിച്ചു. കൺട്രോൾ റൂമിലെ ജീവനക്കാർക്ക് മാത്രം എവിടെ നിന്ന് ഫോണിൽ വിളിക്കുവാൻ അനുമതി നൽകിയാൽ മതിയെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു എംഎൽഎയുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലപ്പുറത്ത് വയറിളക്കം ബാധിച്ച് മരിച്ച വയോധികയ്ക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു 69-കാരിയുടെ അന്ത്യം. മലപ്പുറത്ത് നിലവിൽ 5 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് പയ്യോളിയിലും 3 വയസ്സുകാരന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വയനാട്ടിൽ ഇന്നലെ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം വയനാട്ടിൽ 16. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് തിങ്കളാഴ്ച തുടക്കമാകും. രാവിലെ തമ്പാനൂർ ബസ് ടെർമിനലിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. കെഎസ്ആർടിസിയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൌജന്യ യാത്ര അനുവദിക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ രാവിലെ പമ്പ ത്രിവേണി മണപ്പുറത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നിർവഹിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ ജി എസ് ശ്രീധർ.
5: വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഗ്രീൻ ശബരിമല പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ, ഇലഞ്ഞി, അശോകം, രുദ്രാക്ഷം, ചന്ദനം, അകിൽ തുടങ്ങിയ വൃക്ഷങ്ങളുടെ തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. മിഥുനമാസ പൂജയ്ക്കായി നാളെ വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1-15 രാവിലെ മുതൽ പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും.
4: പി കേശവദേവ് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന് നൽകും. മലയാള സാഹിത്യത്തിൽ സുഭാഷ് ചന്ദ്രന്റെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ജോർജ് ഓണക്കൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ജൂൺ 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ പുരസ്കാരം സമ്മാനിക്കും. ശബരിമല സ്വർണക്കൊള്ള കേസിലെ 1 പ്രതിയും മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബു നിര്യാതനായി. ക്യാൻസർ ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് മുരാരി ബാബു. സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ മുൻ ട്രഷററും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ വി എൻ അൻസൽ നിര്യാതനായി. ചന്ദ്രിക, മെട്രോ ദിനപത്രങ്ങളിൽ ലേഖകനായിരുന്ന അദ്ദേഹത്തിന് 59 വയസ്സായിരുന്നു. മൃതദേഹം വൈകിട്ട് കണ്ണൂർ കുറുവയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ലോസ് ആഞ്ചലസിലെ ഇംഗിൾവുഡ് സ്റ്റേഡിയത്തിൽ 1-4 അമേരിക്കയുടെ വിജയം. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ ബോസ്നിയ ഹെർസഗോവിനയും ആതിഥേയരായ കാനഡയും സമനിലയിൽ പിരിഞ്ഞു. കാനഡയിലെ ടൊറന്റോയിൽ ഇരു ടീമുകളും 1 വീതം നേടി. ഇന്ന് രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലാന്റിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ബ്രസീലും മൊറോക്കോയും ഏറ്റുമുട്ടും. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ നാളെ പാകിസ്ഥാനെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലാണ് മത്സരം. ഇന്ന് ഉച്ചയ്ക്ക് 3 സ്കോട്ട്ലാന്റ് അയർലന്റിനെയും രാത്രി 7 ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെയും 11 വിൻഡീസ് ന്യൂസിലാന്റിനെയും നേരിടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ആദ്യ മത്സരം ഇന്ന് ഹിമാചൽ പ്രദേശിൽ നടക്കും. ധർമ്മശാലയിൽ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഒരു നിശ്ചിത പ്രദേശത്തെ ഒന്നിലധികം മൊബൈൽ ഫോണുകളിലേക്ക് ഒരേ സമയം അടിയന്തര സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന സെൽ ബ്രോഡ്കാസ്റ്റ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപനമില്ലെന്നും സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി കെ മുരളീധരൻ. നിപയെ ഗവൺമെന്റ് ഗൌരവമായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് നാളെ തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക പരാഗ്വയെ തോൽപ്പിച്ചു. ഇന്ന് രാത്രി ഖത്തർ സ്വിറ്റ്സർലാന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: പാലക്കാട് അഹല്യ ഹെറിറ്റേജ് വില്ലേജിൽ ഇനി കവിതയുടെ പെരുമഴക്കാലം. വർഷങ്ങളായി കവിതയുടെ രാപ്പൂക്കൾ തീർക്കുന്ന രാ കവിതാ കൂട്ടത്തിന്റെ 5th എഡിഷൻ രാ കാവ്യോത്സവം ഇത്തവണ നമ്മുടെ സ്വന്തം അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. June 13-14 തീയതികളിലായി കേരളത്തിലെ 250-ലധികം പ്രമുഖ സാഹിത്യകാരന്മാരും കവികളും അഹല്യയിൽ ഒത്തുചേരുന്നു. പ്രശസ്ത കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ കാവ്യാവതരണങ്ങൾ, ചർച്ചകൾ, നിരൂപണങ്ങൾ, അവാർഡ് ദാന ചടങ്ങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പ്രമുഖ കവികൾക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കവിതയുടെ ലോകത്ത് അലിഞ്ഞുചേരാനും എല്ലാ അക്ഷരസ്നേഹികളെയും അഹല്യ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
6: അങ്ങനെ പാട്ടും പ്രാദേശിക വാർത്തകളും ഒക്കെ കേട്ട് നമ്മൾ പവർ ആയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് 2 മെസ്സേജിലേക്ക് ഞാൻ പോവാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനോദ് ഏട്ടനാണ് കാവിൽപ്പാട് നിന്ന്. ഒരു കുച്ചി ഒരു കുൾഫി സോങ് ഇൻ കള്ളക്കളപ്പ് 2 പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഞാൻ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നൊരു പാട്ടാണ്. വിനോദ് ഏട്ടൻ്റെ പാട്ട് സെലക്ഷൻസ് കുറച്ച് മുറ്റാണ്. നമ്മൾ പറയില്ലേ ഓ ചിക്കൻ കുറച്ച് മുറ്റാന്ന് പറയില്ലേ, അതുപോലെ കുറച്ച് മുറ്റ് സെലക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഒരു കുച്ചി ഒരു കുൾഫി എന്ന സോങ് ഫ്രം ദ മൂവി കള്ളക്കളപ്പ് 2. നെക്സ്റ്റ് സോങ് ചോദിച്ചിരിക്കുന്നത് റോക്സ് ആണ്. റോക്സും ഇതുപോലെ ഒരാൾ. പ്ലീസ് പ്ലേ സോങ് ബേബു മേ ബേബു മൂവി കമ്പക്കത്ത് ഇഷ്ക് എന്ന സിനിമയിലെ ബേബോ മേ ബേബോ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കരീന കപൂർ ഒക്കെ ഉള്ളൊരു ചിത്രമാണ്. അക്ഷയ് കുമാരൻ കരീന കപൂർ ഒക്കെ അഭിനയിച്ചിട്ടുള്ള കമ്പക്കത്ത് ഇഷ്ക് എന്ന സിനിമയിലെ ബേബോ എന്ന പാട്ട് നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇൻസ്റ്റന്റ്.

0: മൊത്തം കാറ്റ്, ഇവിടെ മൊത്തം കാറ്റ്. കംബക്ത് ഇഷ്ക് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. ഈ ഒരു പാട്ട് ചോദിച്ചിരുന്നത് റോക്സ് ആയിരുന്നു. റോക്സിന്റെ ഒരു സൂപ്പർ സെലക്ഷൻ. നല്ലൊരു പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: പറയൂ, ഇതാരെ സംസാരിക്കുന്നു? ഗുരുവായൂരപ്പൻ ചേട്ടാ, ഇടയ്ക്ക് ഞെട്ടിപ്പോയോ? പെട്ടെന്ന് ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറഞ്ഞപ്പോ. സുഖായിട്ടിരിക്കുന്നു ഗുരുവായൂരപ്പൻ ചേട്ടനോ? സുഖാണോ?
1: ഹാപ്പിയാണ്
0: അല്ലേ? അവിടെ മഴയുണ്ടോ?
1: മഴയില്ല, രാത്രി ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മഴയില്ല.
0: പെയ്യോ?
1: മഴ അത് നമ്മള് പറയാൻ പറ്റില്ല, വൈകിട്ട് എന്തായാലും വന്നാലേ ഉള്ളൂ. ഇപ്പൊ
0: മഴയുണ്ടായാലും ഞാൻ എന്തായാലും പ്രവചിക്കുന്നൊന്നും ഇല്ല എന്നല്ലേ? ഇപ്പൊ ഞാനെങ്ങനെ പറഞ്ഞിട്ട് മഴ എങ്ങനെ പെയ്താലോ അല്ലേ?
1: അല്ല, മഴകാലല്ലേ, പോണേലും വരാം.
0: ഓക്കെ, അപ്പൊ പറയുന്നേ, ഏത് പാട്ടാ കേക്കണ്ടേ?
1: ഇന്ന് വന്ന് മറ്റേ കാമറാസ് പടം.
0: ഓക്കെ,
1: അതില് പാതി നില ഇൻട്രോ പൗർണമി ആക്ചി എന്നുള്ള പാട്ട്.
0: ഓക്കെ, ഒരു രണ്ടുപേര് പാടിത്തരണം.
1: പൗർണമിയാച്ചി വൃന്ദാവനമിണ്ട് കണ്ണനും പെച്ച്.
0: ഓക്കെ,
1: അതാ പാട്ട്.
0: അതാണ് പാട്ട്. എന്തേലും ആ പാട്ട് വെച്ചരാം കേട്ടോ. നമ്മളെ വിളിച്ചത് ഗുരായൂരപ്പൻ ചേട്ടനാണ്. ഗുരായൂരപ്പൻ ചേട്ടൻ ചോദിച്ച പാട്ട് പാതി നില എൻട്ര് പൗർണമിയാച്ച് എന്ന പാട്ടാണ്. ആ പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണുമായ. വിഷ്ണുമായ അയച്ചിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ്, ഞാൻ വിഷ്ണുമായ. ഹായ് വിഷ്ണുമായ, എനിക്ക് വസീകര എന്ന സോങ് വെച്ച് തരുമോ? പിന്നല്ലാണ്ട് പാട്ട് വെച്ചുതരാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്, എന്തായാലും വെച്ചുതരും. അപ്പോൾ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ട് പാട്ടുകളും രണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തമിഴ് പാട്ടുകളാണ്. വസീകര ഫ്രം ദ മൂവി മിന്നലെ, ഹാരിസ് ജയരാജന്റെ കോമ്പസിഷൻ ആണ്. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം നമുക്ക് പവർ ആയിട്ട് തിരിച്ചു വരാം. ഇത് അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ട്. കൂടെ ഞാൻ അഭിരാമി.

0: യെസ്, അതാണ് സമയം നോക്കുമ്പോൾ കൃത്യം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, എനിക്കൊപ്പം ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പറയൂ, ഇതാരാണ്? ജ്യോതി ചേട്ടാ. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഓക്കെ ഓക്കെ, ഞാൻ ആ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻസും പറഞ്ഞിട്ടുണ്ട്. ജ്യോതിചേട്ടൻ ചോദിച്ച പാട്ട് പൂവരസം പൂ പൂത്താച്ച് എന്ന പാട്ടാണ്. ഫ്രം ദ മൂവി കിഴക്ക് പോകും റെയിൽ, 1978 റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജാനകി അമ്മ പാടിയ പാട്ടാണ്. സംഗീതം ചെയ്തിരിക്കുന്നത് ഇളയരാജ സാറാണ്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം വരുന്ന നെക്സ്റ്റ് സോങ് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഞാൻ വായിക്കാം. ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് സത്യനാരായണൻ ചേട്ടനാണ്. നീലപൊന്മാൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചേക്കുന്നത്, കിലുകിലും എന്ന പാട്ട്. നമുക്ക് ആ ഒരു പാട്ടും കൂടെ കേൾക്കാം. എനിക്ക് തോന്നുന്നു രണ്ട് പാട്ടും ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് ജാനകി അമ്മയുടെ ശബ്ദത്തിലാണ്. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം. കൂടെ ഞാൻ അഭിരാമി.

0: ഭവാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
4: ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ടിങ്ങനെ ഞാൻ വെച്ചോണ്ട് ഇരിക്കുകയാണ്. 8281509000 എന്ന നമ്പറാണ് ഇന്നത്തെ മാജിക്കൽ നമ്പർ, പാട്ട് കിട്ടാനുള്ളൊരു നമ്പർ. എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട് പാട്ടൊക്കെ ചോദിച്ചോണ്ട്. ആരാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
5: ഹലോ,
4: സഹദേവേട്ട, എന്താണ് വിശേഷം? മഴയൊക്കെ ആണല്ലോ അല്ലേ? മഴയാണെന്ന് അഭിരാമി പറയണ്ടല്ലോ, ഇത് എവിടെയാ മഴ പെയ്യണേന്നല്ലേ? വെറുതെ ഇങ്ങനെ പറയാ, മഴ മഴ മഴ. ഇവിടെ അങ്ങ് മഴയില്ല, എന്തായാലും അവിടെ മഴ പെയ്യട്ടെ കേട്ടോ. എലപ്പുള്ളി മുഴുവൻ മഴ പെയ്യട്ടെ. ഇവിടെയും പെയ്യണം, എല്ലായിടത്തും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ആ, അതൊരു പരാതിയാണ് അല്ലേ? അപ്പൊ പറയുന്നേ, ഇത് പാട്ടാ കേക്കണ്ടേ? നമുക്ക് പാട്ട് കേട്ട് കേട്ട് മഴ പെയ്യിക്കാം. ഉണ്ട്, അതെ.
5: ഡെഡിക്കേഷൻ പറയട്ടെ?
4: ഡെഡിക്കേഷൻ പറയൂ, ആർക്കാണ് ഡെഡിക്കേഷൻ?
5: നമ്മുടെ ഗുരുവായിട്ട് ജ്യോതിപ്പാറ പെരുമ്പ് ഇന്ന ചേച്ചി, ഇവർക്ക് വേണ്ടി ഈ പാട്ടൊന്ന് വെച്ചുതരാം.
4: എന്തായാലും വെച്ചുതരാം. താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് എലപ്പുള്ളിയിൽ നിന്ന് സഹദേവൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് സകല കലാവല്ലഭൻ എന്ന സിനിമയിലെ പാട്ടാണ്. ഇതില് കമലഹാസനെ കാണാൻ എന്തൊരു മൊഞ്ചാണെന്ന് അറിയോ? കമലഹാസനും നമ്മുടെ അംബികയാണ് അഭിനയിച്ചേക്കണേ ആ ഒരു പാട്ടില്. നിലാകായിത എന്ന പാട്ട് ഇളയരാജ സാറിന്റെ മ്യൂസിക്കില് ജാനകി അമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ആ പാട്ടിനൊപ്പം നമ്മൾ കേൾക്കാൻ പോകുന്ന നെക്സ്റ്റ് സോങ് ചോദിച്ചിരിക്കുന്നത് കണ്ണനാണ്. കണ്ണന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് അഹല്യ, ഹലോ, ഞാൻ പാലക്കാട് നിന്ന് കണ്ണനാണ്. ജില്ല എന്ന മൂവി കണ്ടാങ്കി കണ്ടാങ്കി എന്ന സോങ് വെച്ചു തരാമോ? പിന്നെന്താ വെച്ചു തരാലോ. അപ്പൊ ആ ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കാം. ശ്രേയാ ഘോഷലും വിജയും ചേർന്ന് പാടിയിട്ടുള്ള ജില്ല എന്ന മൂവി. ജില്ല എന്ന സിനിമ ലാലേട്ടനും വിജയും ഒരുമിച്ച് അങ്ങനെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ തോള് വന്നിട്ട് ഇങ്ങനെ കൊളൈഡ് ചെയ്യില്ല, ഇങ്ങനെ ഇടിക്കുന്ന ഒരു സീൻ, അതാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് ഈ ഒരു സോങ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് കാണാനും അതേപോലെ കേൾക്കാനും. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്ന രണ്ടും നല്ല ഉശിരൻ തമിഴ് ട്രാക്കുകളാണ്.

0: ജില്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിജയും ശ്രേയാ ഘോഷലും ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം 1 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിട്ടുണ്ട്. യു ആർ ലിസ്ണിംഗ് ഇൻസ്റ്റന്റ് പാട്ട് ഓൺ അഹല്യ FM 90.4. കൂടെ ഞാൻ അഭിരാമിയാണ്. എനിക്കൊപ്പം നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
1: അത്തിക്കോട്ടെന്ന് സന്തോഷേട്ടാ.
0: സന്തോഷേട്ടാ, എന്താണ് വിശേഷം?
1: സുഖായിരിക്കുന്നു. മഴ മാത്രമില്ല.
0: മഴ മാത്രം? മഴ ഇല്ലേ? അപ്പൊ മഴയായിരുന്നല്ലോ കുറച്ച് നാള്. മഴ പോയോ?
1: വെയിലടിച്ച നമുക്ക് പൊതുവേ
0: നമ്മള് പറയും മഴയില്ല എന്ന് പറയും. എന്നാ മഴ ഒരു ഒരാഴ്ച കാലാണെങ്കിൽ നമ്മള് പറയും മഴയോട് മഴ എന്ന് പറയും അല്ലേ?
1: അയ്യോ, അതെ. നടി ഇറങ്ങാൻ വഴിയില്ല, ഡ്രസ്സ് നനഞ്ഞു പോകുമ്പോ നടക്കാൻ വഴിയില്ല, ചളി ചേർന്ന് പറഞ്ഞിട്ട്.
0: ഓക്കെ, അപ്പൊ ഒരു മഴ ഹേറ്റർ ആണ് ചേട്ടൻ.
1: അതെ,
0: മഴ ഇഷ്ടല്ലേ? അപ്പൊ പറയേ, ഇത് പാട്ടാ കേക്കണ്ടേ? പറഞ്ഞിട്ടുള്ള പാട്ട്. ഈ പാട്ട് ഞാൻ ചോദിക്കട്ടെ, സുജാത ചേച്ചിയുടെ ഒരു പാട്ടാണോ ഇത്? എം ജി ശ്രീകുമാറിന്റെ ഒരു പാട്ടാണോ?
1: രണ്ടുപേരും കൂടെ ചേർന്നിട്ട പാട്ടാ.
0: എന്നാലും ആർക്കാ കുറച്ച് മുൻതൂക്കം?
1: മുൻതൂക്കം വന്നിട്ട് എം ജി ശ്രീകുമാറിന്റെ
0: ആണ് അല്ലേ? നമുക്ക് എന്തായാലും കേട്ടു നോക്കാം. ഇതാർക്കാ ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ എനിക്ക് എന്നെ അറിയുന്നവർക്കും പിന്നെ അഖില്യ വിഷയമുള്ളവർക്കും എന്റെ ഫാമിലിക്കും, പ്രത്യേകിച്ച് നിങ്ങൾക്കും.
0: താങ്ക് യു സോ മച്ച് സന്തോഷേട്ടാ. അപ്പൊ ഇനിയും വിളിക്കണം. ബൈ ബൈ. നമ്മളെ വിളിച്ചത് അത്തിക്കോട്ട് നിന്ന് സന്തോഷേട്ടനാണ്. സന്തോഷേട്ടൻ ചോദിച്ച പാട്ട് വർണ്ണ പകിട്ട് എന്ന മൂവിയിലെ ഓക്കേല ഓക്കേല എന്ന പാട്ടാണ്. വിദ്യാസാഗറിന്റെ ഒരു വെറൈറ്റി കോമ്പോസിഷൻ. ഈ പാട്ട് പാടിയിട്ടുള്ളത് സുജാത ചേച്ചിയും എം ജി ശ്രീകുമാറും ചേർന്നിട്ടാണ്. ഭയങ്കര രസമായിട്ട് രണ്ടുപേരും വാശിക്ക് വാശിക്ക് പാടിയിട്ടുള്ള പാട്ടാണ്. ഇതിൽ ആർക്കാണ് മുൻതൂക്കം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുത്ത് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മളെ പല ആളുകളെയും നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് സതീഷ് ചേട്ടൻ ഫ്രം പുതുശ്ശേരി. ഹായ് അഭിരാമി ചേച്ചി, ഞാൻ പുതുശ്ശേരിക്കാരൻ സതീഷ്. എനിക്ക് വേണ്ട പാട്ട് ആൽബം സോങ് ആയിട്ടുള്ള നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന സോങ് ആണ്. താങ്ക് യു അഹല്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്നുകൂടെ മെസ്സേജിലുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും സതീഷ് ചോദിച്ചിട്ടുള്ള ഖൽബാണ് ഫാത്തിമ എന്ന ആൽബത്തിലെ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിമുന്നിൽ നീയാണ് എന്ന പാട്ടും കൂടെ നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഓക്കെ, വെൽക്കം ബാക്ക്. സതീഷ് ചോദിച്ച പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞ ഖൽവാണ് ഫാത്തിമ എന്ന ആൽബത്തിലെ നെഞ്ചിനുള്ളിൽ നീയാണ് എന്ന പാട്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും നെക്സ്റ്റ് മെസ്സേജിലേക്ക് ഞാൻ പോവാണ്. ഈ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത് രാജേഷ് ഫ്രം പാലക്കാട്. മെസ്സേജ് ഇങ്ങനെയാണ്, ഹായ് അഹല്യ, രാജേഷ് ഫ്രം പാലക്കാട്. മൂവി CID മൂസ സോങ് കാടിറങ്ങി എന്ന് തുടങ്ങുന്ന ഗാനം ഡെഡിക്കേറ്റഡ് ടു RK എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും RK വേണ്ടി രാജേഷ് ചോദിച്ചിട്ടുള്ള കാടിറങ്ങി എന്ന് തുടങ്ങുന്ന CID മൂസയിലെ പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് ഷിനു അയച്ചിട്ടുള്ള മെസ്സേജാണ്. നന്ദൂട്ടന് വേണ്ടി തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ സോങ് വെച്ച് തരൂ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. തീർച്ചയായിട്ടും ദാസേട്ടന്റെയും ചിത്രചേച്ചിയുടെയും ശബ്ദത്തിൽ തെച്ചിപ്പൂവേ എന്നൊരു ഗാനം ഷിനു നന്ദൂട്ടന് വേണ്ടി ആവശ്യപ്പെട്ട പാട്ട് നമ്മൾ കേൾക്കാൻ പോവാണ് ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

അഹല്യ, ഞാൻ പാലക്കാട്ടിൽ നിന്ന് ശശികലയാണ്. ഹായ് ചേച്ചി, എനിക്ക് തീണ്ടി തീണ്ടി തീയേ എന്ന പാട്ട് വേണം. ഡെഡിക്കേഷൻ ടു ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷീബയ്ക്ക് വേണ്ടി ശശികല ചോദിച്ചിട്ടുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ആ പാട്ടിന് ശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിട്ടുള്ളത് ജയകൃത്യനാണ്. ഹായ് അഹല്യ, ഞാൻ ജയകൃത്യൻ. മഴയിലെ വാർമുഖിലെ എന്ന സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും വെച്ച് തരാലോ. വാർമുഖിലെ വാനിലിനി എന്ന പാട്ട് ഫ്രം ദ മൂവി മഴ നമ്മൾ കേൾക്കാൻ പോവാണ്. ഒപ്പം തീണ്ടി തീണ്ടി എന്ന പാട്ട് ശശികല ചേച്ചി ഷീബയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പൊ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട് ഓൺ ഇൻസ്റ്റന്റ് പാട്ട്.

യെസ്, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്, തീണ്ടി തീണ്ടി എന്ന പാട്ട്. ഈ പാട്ട് ചോദിച്ചിരുന്നത് ശശികല ചേച്ചിയാണ്, ഷീബ ചേച്ചിക്കായിരുന്നു ഡെഡിക്കേഷൻ. നമുക്കിനി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ലാസ്റ്റ് പാട്ടിലേക്ക് പോവാം. കുറേ മെസ്സേജസ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടേ ഇല്ല. ഇന്ന് ഒരുപാട് പാട്ട് റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതുപോലെ കുറേ കോൾസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ പാട്ട് കിട്ടാത്തൊരു വിഷമിക്കണ്ട, ഇനി നമുക്ക് മൺഡേ സന്ധിക്കളാം. കൃത്യം 12 മണിക്ക് നമുക്ക് ഇൻസ്റ്റന്റ് പാട്ടിൽ കൂട്ടിമുട്ടാം. അന്നേക്ക് ഇന്ന് കിട്ടാത്തവരൊക്കെ ആദ്യം തന്നെ മെസ്സേജ് അയച്ചോളൂ. കൃത്യം ഒരു 12:00 ആകുമ്പോൾ തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക. ഒരു മിനിറ്റ് പോലും വൈകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് സോങ്, എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. പക്ഷെ ചോദിച്ചിരിക്കുന്ന ആള് പ്രശാന്താണ്. ഹലോ, ഞാൻ പ്രശാന്ത്. അഭിരാമിക്കും അഹല്യക്കും സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, പ്രശാന്തും അടിപൊളിയായിട്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ്. പ്രശാന്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്. വാനമ്പാടി ഏതോ ഫിലിം ദേശാടന കിളി കരയാറില്ല 1986. മ്യൂസിക് രവീന്ദ്രൻ, ലിറിസിസ്റ്റ് ഒ എൻ വി കുറുപ്പ്, സിംഗർ കെ ജെ യേശുദാസ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷനിൽ, സോങ് ഇൻഫർമേഷനിൽ, ആ മൂവിയുടെ സംവിധായകൻ, എഴുത്തുകാരൻ പത്മരാജന്റെ പേരുകൂടെ ഉൾപ്പെടുത്തായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ദേശാടന കിളി കരയാറില്ല എന്ന സിനിമ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തി, ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി, ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന ലാസ്റ്റ് സോങ്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് വീണ്ടും തിങ്കളാഴ്ച എത്തുമ്പോഴത്തേക്കും ഇന്ന് കിട്ടാത്തവരൊക്കെ അന്നേക്ക് മെസ്സേജ് അയച്ചോളൂ. ഒരു വിഷമവും വേണ്ട, നമുക്ക് തിങ്കളാഴ്ച എല്ലാം സെറ്റാക്കാം. അപ്പം ലാസ്റ്റ് സോങ് ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: ചെമ്പരത്തി പൂവേ ചൊല്ലു ദേവനെ നീ കണ്ടോ, നമുക്കൊക്കെ വലിയ ഇഷ്ടമുള്ള പാട്ടാണല്ലേ ഈ പാട്ട്. മാത്രമല്ല, പൊന്മുരളിയൂതും കാറ്റേ എന്ന പാട്ട്, പൊന്മീനെ എന്നുള്ളിൽ മൗനം വാങ്ങൂ എന്ന പാട്ട്, കൂട്ടിൽ നിന്നും മീതിൽ വന്ന പൈങ്കിളിയല്ലേ, കൈക്കുടന്ന നിറയെ തിരുമധുരം, ഇങ്ങനെയുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇത്ര മനോഹരമായ പാട്ട് സൃഷ്ടിച്ചയാളെ ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറയുന്നതാണ് പലപ്പോഴും കേൾക്കുന്നത്. ഈ ഗാനങ്ങളൊക്കെ ആരാണ് നമുക്കായി തന്നത്, ഈ ഗാനങ്ങളുടെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്ന് നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും അല്ലേ. മനസ്സ് കീഴടക്കുന്ന ഭാവസൗന്ദര്യവും ഒഴുക്കും കാൽപ്പനികമായ അന്തരീക്ഷവും ചേർന്ന പാട്ടുകളാണ് രഘുകുമാർ എന്ന സംഗീത സംവിധായകൻ നമുക്ക് തന്നത്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ, ജന്മവാർഷിക ദിനത്തിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്.

സ്വന്തം സവിശേഷമായ സ്വന്തം സംഗീത മുദ്ര പതിപ്പിച്ച മലയാളികൾക്ക് നിരവധി ഇഷ്ടഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് രഘുകുമാർ. 1953 ജൂൺ മാസം 13 അദ്ദേഹം ജനിക്കുന്നത്. 74 മുതൽ 90 വരെ ആ വർഷങ്ങളിൽ ഒട്ടേറെ സിനിമകളിൽ സംഗീത സംവിധാനം നിർവഹിച്ചയാളാണ് രഘുകുമാറിന്റെ ഗാനങ്ങൾ ഇന്നും നമ്മൾ മലയാളികളുടെ ആർദ്ര ഗീതങ്ങളായിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പാട്ടുകളാണ്. എന്നാൽ പാട്ടുകൾക്കൊപ്പം ആ സംഗീത പ്രതിഭയെ കൂടി ഓർക്കാനായിട്ട് നമ്മൾ മറന്നുപോയോ എന്നുള്ളത് സംശയിക്കേണ്ട അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും സിനിമാ പാട്ടുകൾക്ക് വേണ്ടി അവസരം തേടി പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എന്നി പറയാൻ ഏറെ ചിത്രങ്ങളും അദ്ദേഹത്തെ തേടി വന്നില്ല. എന്നിട്ടും ഒരു കാലത്ത് പ്രശസ്ത സംവിധായകരുടെ ചിത്രങ്ങളിൽ തുടർച്ചയായ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. രഘുകുമാർ ഈനമിട്ട ഹിറ്റ് ഗാനങ്ങളിൽ മറ്റൊന്നാണ് മായാമയൂരം എന്ന ചിത്രത്തിലെ കൈക്കുടങ്ങ നിറയെ തിരുമധുരം തരും എന്ന പാട്ട്. ദാസേട്ടനും ജാനകിയമ്മയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഒറ്റ ദിവസം കൊണ്ട് രഘുകുമാർ കമ്പോസ് ചെയ്ത് ട്രെയിനിൽ വെച്ച് ഷിബു ചക്രവർത്തി ഗാനരചന നടത്തിയ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെമ്പരത്തി പൂവേ ചൊല്ലു, ദേവനെ നീ കണ്ടോ എന്ന പാട്ട് ഷിബു ചക്രവർത്തി എഴുതിക്കൊടുത്ത വരികൾക്ക് രഘുകുമാറിന്റേതാണ് ഈനം. ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ശ്യാമ എന്ന സിനിമയിലെ ആ പാട്ട് കേൾക്കാം.

ശ്യാമ എന്ന സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റുകളായിരുന്നു. 86 ശ്യാമ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. ഷിബു ചക്രവർത്തി പൂങ്കാറ്റി പോയി ചൊല്ലാമോ എന്നെഴുതി കൊടുത്ത വരികൾക്ക് കരഹരപ്രിയ രാഗത്തിൽ രഘുകുമാർ ഈണം പകർന്ന് ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ആ ഗാനമാണ്.

പാട്ട്, ആതിരിപ്പൊന്നൂഞ്ഞാൽ ഉണർത്തുപാട്ട്, കനകമണി കാപ്പണിഞ്ഞ കന്നി നിലാവിൽ നിൻ കടക്കണ്ണിൽ ആരെഴുതി കാർ നിറക്കൂട്ട്. എന്തൊരു ഫീലാണ് ഈ പാട്ടിന്. ഈ പാട്ടിൻ്റെ പശ്ചാത്തല സംഗീതം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ പാട്ടിലായിപ്പോവും എന്നുള്ളതാണ്. ഓടക്കുഴലിൻ്റെയൊക്കെ ആ ഒരു പോർഷൻ, ആ ഒരു വേർഷൻ ഭയങ്കര രസമാണ് കേൾക്കാൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഇമോഷൻസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാട്ടാണ്. 93 സിബി മലയിൽ സംവിധാനം ചെയ്ത മായാമയൂരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി രഘുകുമാർ ഇനം പകർന്ന് ദാസേട്ടൻ ആലപിച്ച ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട് എന്ന പാട്ട്. ആ ഗാനമാണ് ഇനി

രഘുകുമാറിന്റെ മാന്ത്രിക സംഗീതം മികവുറ്റ അദ്വിതീയമായ ഓർക്കസ്ട്രേഷനിൽ പോച്ചൽ ഖാദറിന്റെ ലളിതവും ഭാവനാത്മകവുമായ വരികളിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് മത്സരിച്ചാലപിച്ച ഒരു പാട്ടാണ് താളവട്ടം എന്ന സിനിമയിലെ പൊൻവീണ എന്ന ഗാനം. ആ ഗാനമാണ് ഇനി

0: ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് രമേശൻ നായർ എഴുതിയ വരികളാണ് നീ എൻ കിനാവോ എന്ന് തുടങ്ങുന്ന വരികൾ. രഘുകുമാറിന്റേതാണ് ഈണം. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നാണ് ആ പാട്ട് ആലപിച്ചിരിക്കുന്നത്.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായിരുന്ന് തബലയിൽ താളവിസ്മയം തീർക്കുന്നയാളാണ് രഘുകുമാർ. അവാച്യമായ എന്തോ ഏതോ ആനന്ദലഹരിയിൽ എന്ന വണ്ണം കണ്ണുകൾ ചിമ്മി ഹാർമോണിയത്തിന്റെ കട്ടകളിലൂടെ സ്വയം മറന്ന് ഒഴുകിപ്പോകുന്ന രഘുകുമാർ. പാട്ടുകൾക്ക് സംഗീതം പകരാനിരിക്കുമ്പോൾ മറ്റേതോ ലോകത്തിലായി പോകുന്ന സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ മാന്ത്രിക വിരലുകളാൽ സിത്താർ തന്ത്രികളിൽ ഭീംപലാസിയുടെയും ബിലാവലിന്റെയും ജീമവയന്തിയുടെയും ഒക്കെ അത്ഭുത ലോകം അദ്ദേഹം വിരിയിച്ചിട്ടുണ്ട്. മറക്കാനാവില്ലാത്ത ഒരുപാട് ചിത്രങ്ങളിലെ അദ്ദേഹം ഈണമിട്ട പാട്ടുകളെല്ലാം സവിശേഷമായ സ്വന്തം ഒരു കയ്യൊപ്പ് അദ്ദേഹത്തിന് പതിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ചുരുക്കം സിനിമകളിൽ മാത്രമേ പാട്ടുകൾ ചെയ്തിട്ടുള്ളൂ എങ്കിലും രഘുകുമാറിന്റെ ഈണങ്ങൾ എന്നെന്നും ഓർത്തിരിക്കുന്ന ഈണങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടോ സിനിമയുടെ പുറംപോക്കിൽ ചെന്നൊടുങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിഷം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പി ടി രാജൻ സംവിധാനം ചെയ്ത സിനിമയാണ് പോച്ചൽ ഖാദർ. വരികൾ എഴുതി രഘുകുമാർ, ഈണം പകർന്ന് ദാസേട്ടൻ ആലപിച്ച ഗാനം കേൾക്കാം. ഈ ഗാനത്തോടെ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും എത്താം അടുത്ത ദിവസം ഇതേ സമയം.

കഥകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടും.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെ ഒക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് മാധ്യമ പ്രവർത്തകർ. പക്ഷെ മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എവിടെ ചർച്ച ചെയ്യുന്ന എനിക്കറിയില്ല, അത് ചർച്ച ചെയ്യാറുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് മാധ്യമ പ്രവർത്തകനോട് ചോദിക്കാം. വെൽക്കം ടു ഗസ്റ്റ് റൂം. ഇന്ന് ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ ആർജി സുനിൽ. എന്റെ കൂടെ ചേരുന്നു മാധ്യമ പ്രവർത്തകൻ ശരത്.
2: ഹായ് സുനിൽ.
1: നമസ്കാരം സർ. ശരിക്കും ഞാൻ കുട്ടിക്കാലത്ത് കേരള ടി വിയിൽ 7 മണി സമയത്ത് ഇങ്ങനെ ഒരു വാർത്തയുടെ ഒരു തുടക്കം ഉണ്ടാവും, ഇങ്ങനെ ഒരു ഭൂമിയൊക്കെ ഇങ്ങനെ
2: വന്നിട്ട്
1: അങ്ങനെയൊക്കെ വന്ന് വന്ന സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സാർ ഇങ്ങനെ വരുന്നു വാർത്ത വായിക്കുന്നു, അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് വാർത്ത വായിക്കുന്നു.
2: അതെ അതെ. ഇപ്പം സുനിൽ പറഞ്ഞ പോലെ കൈരളിയുടെ ആ ഒരു വാർത്താ തുടക്കത്തിലെ ആ സംഗീതം എന്ന് പറയുന്നത് മലയാളികൾ ഇങ്ങനെ തലമുറകളായി കേട്ട് ശീലിച്ച് അവരോടൊപ്പം കൊണ്ടുപോയ ഒന്നാണ്. അതിനോടൊപ്പം സഞ്ചരിച്ചൊരു മാധ്യമ പ്രവർത്തകനാണ്. അതിനിടയിൽ മറ്റ് മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ കൈരളിയുടെ വാർത്താ വിഭാഗത്തിൻ്റെ ചുമതലയാണ് അങ്ങനെ നിറവേറ്റുന്നു. അങ്ങനെ ആ ഘട്ടത്തിലാണിപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ അഹല്യ FM റേഡിയോയോട് സംസാരിക്കുന്നത്.
1: മാധ്യമപ്രവർത്തകനാകാൻ ആഗ്രഹിച്ച ഒരാളാണോ അതോ അവചാരിതമായിട്ട്?
2: അല്ല, മാധ്യമപ്രവർത്തകനാകണം എന്നൊരു ആഗ്രഹത്തിനൊപ്പം സഞ്ചരിച്ച് മാധ്യമപ്രവർത്തകനായ ആളാണ്.
1: എങ്ങനെയായിരുന്നു അതിന്റെ തുടക്കമൊക്കെ? എങ്ങനെയായിരുന്നു കേരളയിലേക്ക് വരുന്നതും? ആ ഒരു എനിക്ക് തോന്നുന്നു അന്നൊന്നും ഇത്രയും ചാനൽസ് ഒന്നും ഇല്ല, ഒരു ചാനലിന്റെ ബഹളങ്ങളൊന്നും ഇല്ല. സാധാരണ നമ്മൾ വാർത്ത എന്തൊക്കെയാണോ വാർത്തകൾ അത് മാത്രം കേൾക്കുന്നു.
2: അതെ അതെ, കാരണം നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ കേരളത്തിലേക്കുള്ള ദൃശ്യമാധ്യമങ്ങളുടെ വരവ്, ആ വരവിനെ തുടർന്ന് അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കൈരളി, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ, ഏഷ്യാനെറ്റ് ആണ്, ഏഷ്യാനെറ്റ് ന്യൂസ് അല്ല, ഏഷ്യാനെറ്റിന്റെ വരവ്, സൂര്യ, അവിടേക്ക് കൈരളിയുടെ വരവ്, ഇതായിരുന്നു കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ ചരിത്രത്തിന്റെ ഭാഗമായ മാധ്യമങ്ങൾ. ആ കൈരളിയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വാർത്താ ചാനലുകൾ എന്ന് പറയുന്ന ഒരു കൾച്ചറിലേക്ക്, ഒരു സെൻസിബിലിറ്റിയിലേക്ക് മലയാളി മാറുന്ന, അതിന് തൊട്ട് മുമ്പുള്ളൊരു കാലത്ത്, അതിനു മുമ്പുള്ളൊരു കാലത്തെയും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ പരിപാടികളും അതുപോലെ തന്നെ വാർത്താ ബുള്ളറ്റിനുകളും ഒക്കെ ചേരുന്ന ഒറ്റ ചാനൽ കൈരളി എന്ന് പറയുന്ന ഒറ്റ ചാനൽ, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ, അല്ലെങ്കിൽ സൂര്യ എന്ന് പറയുന്ന ഒരു ചാനൽ, പിന്നീടാണല്ലോ വാർത്താ ചാനലുകളായി മാറുന്നത്. അപ്പൊ എനിക്ക് ആ ഭാഗം ആ കാലത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ന്യൂസ് ചാനലിന്റെ ഭാഗമായി മാറി. ന്യൂസ് ചാനലിന്റെ പിന്നെ സ്വഭാവം ഇപ്പോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു യാത്ര,
1: വലിയൊരു മാറ്റമാണ് ഇപ്പോ പല ചാനലുകൾക്കും വന്നിരിക്കുന്നത്. ശരിക്കും ഇത് വാർത്താ ചാനൽ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ പ്രേക്ഷകരുണ്ട്. ശരിക്കും ഈ ഒരു മാറ്റം പ്രേക്ഷകർ ആവശ്യപ്പെട്ടതാണോ, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണോ, അതോ ന്യൂസ് ചാനൽ അങ്ങനെ മാറിയതാണ്?
2: നമ്മളിപ്പം നമ്മുടെ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നില്ല ട്രെൻഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം, അതെല്ലാ മേഖലയും ബാധിച്ചിട്ടുണ്ട്. അതിപ്പോ വാർത്തയുടെ കാര്യത്തിലും വാർത്താ ബുള്ളറ്റിനുകളുടെ കാര്യത്തിലായാലും വാർത്താ ചാനലുകളുടെ കാര്യത്തിലാണെങ്കിലും ട്രെൻഡിങ് എന്ന് പറയും. അപ്പൊ എന്താണോ ട്രെൻഡിങ്, അല്ലെങ്കിൽ ട്രെൻഡിങ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന നിലയിലേക്കൊക്കെയുള്ള ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും ആരോഗ്യപരമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല, അൺഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും വാർത്ത എന്ന് പറയുന്നത് ആളുകളിൽ ശരിയായി എത്തേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ എവിടെയൊക്കെയോ അതിൻ്റെതായിട്ടുള്ള ഈ കോമ്പറ്റീഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി അറിയാം, നമ്മളെപ്പോഴും പറയില്ലേ പഴയ കാലത്ത് എങ്ങനെ ദൂരദർശൻ സ്റ്റൈൽ ഓഫ് ന്യൂസ് പ്രസൻറ്റേഷൻ എന്ന് പറയാം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആക്ച്വലി കൈരളിൽ വന്നെങ്കിലും ദൂരദർശനിൽ എനിക്ക് സെലക്ഷൻ കിട്ടി, ഞാൻ ആ പാനലിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം. അന്ന് അക്കാലത്തെ ദില്ലിയിൽ നിന്ന് സുനിത് ആണ്ടൻ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പ്രസൻറ്റർ ഉണ്ട്, അന്നത്തെ ദൂരദർശൻ ഇംഗ്ലീഷ് ന്യൂസുകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തി, അദ്ദേഹം ഞങ്ങൾക്ക് ട്രെയിനിങ് എടുക്കാൻ ഒക്കെ വരുന്ന ഒരു കാലമാണ്. എന്നാലോചിച്ച ഒരു ഇൻസിഡന്റ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അപ്പോൾ ദൂരദർശന്റെ വാർത്ത വായിക്കുമ്പോൾ, പ്രസന്റർ വാർത്ത വായിച്ചിരിക്കുമ്പോൾ ഓർക്കാമല്ലോ, ഒട്ടും ചലിക്കാതെ വളരെ കൃത്യമായി ക്യാമറ നോക്കി ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന കാലം. അപ്പോൾ ഇങ്ങനെ ഫേസിൽ ഒരു ഈച്ച വന്നിരുന്നിട്ട്, ഈച്ച വന്നിരിക്കുകയാണ് പ്രസന്റർടെ. അപ്പോൾ ഈ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ വാർത്തയിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു. അപ്പൊ സുനിതാണ്ടൻ പറയുന്നുണ്ട്, സത്യത്തിൽ നമ്മൾ ആ ഒരു കൈ കൊണ്ട് ആ ഈച്ച തട്ടി മാറ്റി നമ്മൾ കാഷ്വലായി ബിഹേവ് ചെയ്യുന്ന തെറ്റ് ഇങ്ങനെ ആലോചിക്കുന്ന ഒരു കാലമാണ് അന്നത്തെ കാലം. ഇത് അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ എന്തെല്ലാം മാറി സങ്കല്പിക്കാൻ പറ്റുമോ, ഇപ്പോഴത്തെ വാർത്താ പ്രസന്റേഷന്റെ രീതി എല്ലാം മാറി, നമ്മുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്, അഭിരുചികളെല്ലാം മാറുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് സ്വാഭാവികം അത് മാറുന്നുണ്ട്. അത് കുറച്ചുകൂടെ കാഷ്വൽ ആകുന്നു, വളരെ ഇന്ററാക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുപോകുന്നു. പലപ്പോഴും നമ്മൾ സ്റ്റുഡിയോ വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നു, ഇൻസിഡൻസ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് കൂടുതൽ കവർ ചെയ്യാൻ ശ്രമിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇനിയിപ്പം നെഹ്റു ട്രോഫി വള്ളംകളി വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രയൽസ് സെഷനാണ് ഇപ്പൊ കഴിഞ്ഞത് ചുണ്ടൻ വള്ളങ്ങളുടെ. നമ്മൾ സ്പോട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പ്രസന്റ് ചെയ്യുക, അവിടെ നിന്ന് വാർത്ത ബുള്ളറ്റിൻ തന്നെ അവതരിപ്പിക്കുക, പ്രസന്ററാകുക എന്ന് പറയുന്ന നില, പ്രസന്ററാകും കമന്റേറ്ററാകും, നല്ല ഡ്രോണൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല വിഷ്വൽസ് ഓഡിയൻസിന് കൊടുക്കുക, വ്യൂവേഴ്സിന് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിന്റെ പാറ്റേൺ ആകെ മാറുന്നുണ്ട്. ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരും ഒന്നും ചെയ്യില്ലല്ലോ. ക്രിറ്റിസിസം വരും, ഡെഫിനറ്റ്ലി ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. വിമർശനങ്ങളെ വളരെ സെൻസിബിളായി എടുക്കുക എന്നുള്ളത് നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുക.
3: മാധ്യമപ്രവർത്തകൻ ശരത് ചന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ഉള്ളത്. ഇനിയൊരു ചെറിയ

0: സ്റ്റോർ. ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ശരത്ചന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ.
2: ഈ മാധ്യമപ്രവർത്തനത്തിന്റെ രീതി മാറിയപ്പോ ആളുകൾ മാധ്യമപ്രവർത്തകരെ പണ്ടൊക്കെ റെസ്പെക്റ്റോടുകൂടി കണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോ കുറച്ചു പേരെങ്കിലും ഈ മാപ്ര വിളിയിലേക്ക് പോയിട്ടുണ്ട്. ശരിക്കും അതിനർഹരാണോ മാധ്യമപ്രവർത്തകർ?
3: അല്ല, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഒട്ടും ഹെൽത്തി അല്ലാത്ത നിലയിലെ മാധ്യമരംഗം മാറുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ പാറ്റേൺ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വാർത്ത എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വസ്തുതയാവണം, ഫാക്ട്സ് ആവണം. അതിനെ നമ്മൾ കൊടുക്കുന്നൊരു വാർത്തയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ആധികാരികത വേണം, ഒന്നുകിൽ ഒരു ഡോക്യുമെൻ്റ് ബേസ് വേണം. നമ്മൾ ഒരു കാര്യം പറയുന്നുവെങ്കിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയുന്നു, കാരണം അതിലൊരുപാട് ഇഷ്യൂസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന രേഖകളുടെ പിൻബലം വേണം. അല്ലെങ്കിൽ അത് ഏറ്റെടുത്തുകൊണ്ടൊരു ഒരു വ്യക്തി നമ്മളോട് അതേക്കുറിച്ച് പറയാൻ വേണം, ഇത് ഇന്ന കുഴപ്പം ഇവിടെ നടക്കുന്നു, ഇതാണ് ഇതിലെ പ്രശ്നം എന്ന് പറയാൻ ആൾ വേണം. അല്ലെങ്കിൽ തന്നെ വേറെ നമ്മളൊരു ഇഷ്യൂ റേസ് ചെയ്യുമ്പോൾ ഇതിന് രണ്ട് ഭാഗം, നമ്മളെ ഏത് പ്രശ്നത്തിനും രണ്ട് ഭാഗം ഉണ്ടാകും എന്ന് പറയില്ലേ, മറുഭാഗം കൂടി കേൾക്കാൻ അവർക്ക് കൂടി പറയാനുള്ളത് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക, അവരുടെ ഒരു വിശദീകരണം ഉൾപ്പെടുത്താൻ പരിശ്രമിക്കുക, ആ ഭാഗവും അന്വേഷിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എവിടേക്കോ ഈ കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരുപാട് ദൃശ്യമാധ്യമങ്ങൾ വരുന്നു, ദൃശ്യമാധ്യമങ്ങൾ ഒരേ സമയം ഓൺലൈൻ മാധ്യമങ്ങളോട് മത്സരിക്കുന്നു, ഇങ്ങനെയൊക്കെ വരുന്നൊരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് എവിടേക്കോ ഡ്രോപ്പ് ആകുന്നുണ്ട്, ഈ സ്റ്റെപ്സ് എവിടെയോ ഡ്രോപ്പ് ആകുന്നുണ്ട്. ഡ്രോപ്പ് ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് വിലയിരുത്താൻ പഴയതിനേക്കാൾ കഴിയും. പണ്ട് പത്രം വായിച്ചാൽ പത്രം വായിച്ച് മടക്കി വെക്കാം, വേണേൽ നമുക്കൊരു കത്തയക്കാം, പഴയ കാലത്തെ കാര്യമാണ് പറയുന്നത്. ഈ വിഷ്വൽ മീഡിയ ദൃശ്യമാധ്യമങ്ങളുടെ ന്യൂസ് ചാനലിന്റെ തുടക്കകാലത്തും നമുക്ക് കാണാം പത്രത്തേക്കാൾ കുറച്ചുകൂടി ഒരു അടുപ്പം ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം

0: ചോദിച്ചാൽ നമ്മൾ കേട്ട് കയറ്റൂ. അർത്ഥത്തിൽ നോക്കിയാൽ മാപ്ര ഒക്കെയാണ്, പക്ഷെ അതിലൊരു വലിയ പരിഹാസവും വിമർശനവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അത് ഞാൻ പറയും, ഇങ്ങനെ വാർത്തകളെ കുറച്ചുകൂടി സീരിയസ് ആയി കൈകാര്യം ചെയ്താൽ കുറച്ച് കുറച്ച് തെറ്റി നിങ്ങളെ കാണിച്ചിരിക്കുന്ന അതൊരുപാട് അനുചിതമായി
1: പൊതുവെ കാണാം.
0: അതിനുവേണ്ടി അത് ചെയ്യാൻ നിൽക്കരുത്. ഡിമാൻഡിങ് ആവുന്ന അത് വേണം എന്ന് വരുന്ന ഘട്ടത്തിൽ അതാവണം സുനിൽ. അത് നമ്മൾ ഒരിക്കലും വേണ്ടിടത്തത് പ്രയോഗിക്കണം, ഉറപ്പായും പ്രയോഗിക്കണം. കാരണം എങ്കിലേ നമുക്ക് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ വളരെ പാസീവായി ചോദിച്ചു പോയാൽ ചിലപ്പോൾ കിട്ടില്ല, അല്ലെങ്കിൽ ഇവർ പറയുന്നതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഗ്രില്ല് ചെയ്യേണ്ടി വരും, ട്രിഗർ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ പലപ്പോഴും പലതും
1: വരൂ.
0: ആ പിന്നെ ഉറപ്പായി അടുത്ത കാലത്തൊരു ചർച്ച ചെയ്യുമ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ടൊരു മുൻ ജയിൽ DGP ആയിരുന്ന വ്യക്തി ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ, അദ്ദേഹം വിരമിച്ച ശേഷം ചർച്ചയ്ക്ക് വന്നിരുന്നപ്പോൾ, ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ സന്ദർഭം ഓർമ്മയില്ലേ? അപ്പോൾ അത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ കേരള പോലീസ് പിടികൂടി. വളരെ ഒരു ടെൻഷൻ ടെൻസ്ഡ് സിറ്റുവേഷൻ ആയിരുന്നു ആ രാവിലെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അയാളെ പോലെ ഒരാൾ ജയിലിൽ ചാടുക എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നമ്മളുടെ ഒരു പബ്ലിക്കിൽ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, ജയിലിന് പുറത്തുണ്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നം. പക്ഷെ കേരള പോലീസ് അതിവേഗം, അതുപോലെ തന്നെയാണ് കണ്ണൂരിലെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് മണിക്കൂറുകൾ കൊണ്ട് പിടിച്ചു. അപ്പൊ സ്വാഭാവിക അന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. അപ്പൊ ഇയാളെ പോലൊരാൾ, ഒരു കൈക്ക് മാത്രം സ്വാധീനമായിട്ടുള്ള ഒരാൾ എങ്ങനെ ഈ ജയിലിൽ ചാടി എന്നൊക്കെ പറയുന്ന തരം സസ്പീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്യണല്ലോ മാധ്യമങ്ങൾ. അപ്പോൾ വൈകുന്നേരത്തെ ചർച്ച, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാള് മുൻപ് ഇതുപോലെ തന്നെ റിപ്പർ ജയാനന്ദൻ അവിടെ നിന്ന് ജയിലിൽ ചാടി, അന്ന് ഇവര് സഹതടവുകാരായിരുന്നു, ആ ഒരു പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഇതിൽ പലതും ചെയ്തിട്ടുള്ളതെന്നൊക്കെ പിന്നീട് മനസ്സിലായി. ഇപ്പം മറ്റ് സപ്പോർട്ട് ഇല്ലാതെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് വൈകിട്ടത്തെ ചർച്ചയിൽ ഈ പറഞ്ഞ വ്യക്തി, ഞാൻ എൻ്റെ ഒരു അതിഥിയാണ്, അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയതിനെ കുറിച്ചല്ലേ പറയുന്നത്, മുമ്പ് പണ്ടൊരിക്കൽ മറ്റൊരു സർക്കാരിൻ്റെ കാലത്ത്, വേറൊരു മുന്നണി കേരളം ഭരിക്കുന്ന കാലത്ത്, അന്ന് ജയിലിൽ വന്ന മന്ത്രിയുടെ കാറിൽ തന്നെ ജയിലിലെ ഒരു തടവുകാരൻ ജയിലിൽ ചാടിപ്പോയിട്ടുണ്ട്. പിറ്റേന്നാണ് പിടിക്കപ്പെട്ടത് തിരുവനന്തപുരത്ത് വെച്ചെന്ന് പറയുന്നത് വളരെ ഒരു ഒരു പഴയ അനുഭവം പുള്ളി പറയുന്നുണ്ട്. അപ്പം അത് ഭയങ്കര രസകരമായി മാറി. പക്ഷെ അതിനെ മുമ്പ് പറഞ്ഞ പോലെ രസകരമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്, അല്ലാതെ ഒരു മുറിന് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ചോദ്യം ചെയ്യലല്ല. അപ്പോൾ ഇങ്ങനെ രസകരമായത് ചോദിച്ചപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞ ചേർത്ത് പ്ലീസ് അതിന് കൂടുതൽ പോലെ ആ മന്ത്രി എന്നോട് പിണങ്ങും എന്നൊക്കെ പറയുന്ന തരത്തിൽ. പക്ഷെ സോഷ്യൽ മീഡിയ വലിയ തോതിൽ അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്തു. ആ ഒരു ക്വസ്റ്റ്യൻ നിന്നു, ഏതാണ് മന്ത്രി എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പക്ഷെ ആധികാരികമായ ഒരാളാണ് പറയുന്നത്, അദ്ദേഹം എന്ന് പറയുന്നത് മുൻ ജയിൽ DGP വകുപ്പ് മേധാവിയായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു സർവീസ് എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞൊരു കാര്യമായി ആളുകൾ അതിനേക്കാൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം ട്രിഗർ ചെയ്യുന്നത് ഒക്കെ പല രൂപത്തിലാകാം. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചൂട് പിടിച്ചു നിന്ന് തന്നെ ആവണമെന്നില്ല, വളരെ ലൈറ്റായിട്ടും ചോദിച്ച് നമുക്ക് അട്രാക്ട് ചെയ്യാം, ചിലപ്പോൾ വന്ന് ഉത്തരം പറഞ്ഞു പോകും. പല പാറ്റേൺ അത് സ്വീകരിക്കാറുണ്ട്. ചില വിഷയങ്ങൾക്ക് വളരെ വളരെയധികം ടെൻഷനുള്ള ഒരു പബ്ലിക്കിന്റെ വലിയ രോഷം, ജനരോഷമൊക്കെ നിൽക്കുന്ന വിഷയത്തിൽ നമ്മളും അങ്ങനെ തന്നെ നിലപാട് ചിലപ്പോൾ സ്വീകരിക്കും. ഒരു പൊതുവായ ആളുകൾക്ക് വലിയ വികാരപരമായിട്ടുള്ള ഒരു വിഷയമൊക്കെ വന്നാൽ അതിനെ ആ ഒരു പാറ്റേണിൽ സ്വീകരിക്കും. അല്ലാത്തത് പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സെൻസിബിളായി ചോദിച്ച് പിടിക്കാൻ ശ്രമിക്കും.
1: പലപ്പോഴും ഈ ഒരു ചർച്ചാ വേദികളിൽ, ഈ വൈകുന്നേരത്തെ ചർച്ച, അത് കോടതിയായിട്ട് ചിലപ്പോൾ മാറാറില്ല. മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് റീഡർ ആ ചർച്ച നയിക്കുന്ന ആളോട് ജഡ്ജി എന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്.
0: അതെ, മുമ്പ് പറഞ്ഞ മാപ്രാവിളി ഏതാണ്ട് തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് തോന്നുന്നു. അതായത് ഈ അവതാരകരാകുന്നവർക്ക് കിട്ടുന്ന ചില പേരുകൾ അവര് പോട്ടിട്ട ജഡ്ജിമാർ, അന്തി ചർച്ചയിലെ ജഡ്ജിമാർ ഈ പറഞ്ഞ സുനിൽ അത് കുറച്ചുകൂടി കവർ ചെയ്താണ് പറഞ്ഞത്. ഇത് ഇങ്ങനെ വന്നത് ചില ഇടപെടലുകൾ അസഹനീയമായി തോന്നുന്നു, ചിലത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു, പക്ഷപാതപരമായി പെരുമാറാൻ ശ്രമിക്കുന്നു. പലപ്പോഴും നമ്മൾ കാണേണ്ടത് ചില വിമർശനമാകാം. ഇപ്പോൾ ഏത് സർക്കാരാവട്ടെ, ഏത് രാഷ്ട്രീയ നേതാവാകട്ടെ, ഏത് പാർട്ടി ആവട്ടെ, അവർ പൊതുപ്രവർത്തകരാണ്. അവർക്ക് വിമർശനങ്ങളെ നേരിടാൻ കഴിയും, അതിൽ അവർക്ക് മറുപടി പറയാൻ കഴിയും, ആ വിമർശനങ്ങൾക്ക് മറുപടി കേൾക്കണം, വിമർശനത്തിൽ അവർ തിരുത്തുക വേണം. ഇതാണ് അതിൻ്റെ ഒരു മാധ്യമ ഇടപെടലിൻ്റെ ഗുണപരമായ വശത. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ചില ഈ വിമർശനം മാറിയിട്ട് വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോവുക, അധിക്ഷേപിക്കുക, മുൻവിധിയോടെ കാണുക എന്ന് പറയുമ്പോൾ ഈ ചർച്ചകളുടെ, മുമ്പ് പറഞ്ഞ രാത്രിയിലെ ചർച്ചകളുടെ ഒരു പ്രതലം തന്നെ മാറിപ്പോവാണ്. അപ്പം ഇരിക്കുന്ന അവതാരകരെ കാണുമ്പോൾ ഇപ്പോൾ ആളുകൾ പലപ്പോഴും മുഖ്യധാര മാധ്യമങ്ങളുടെ അവതാരകരുടെ മുഖം കാണുമ്പോൾ ഈ ചർച്ചയുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയും. ഓ, ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതാകും എന്ന് പറയുന്ന നിലയിലേക്ക് പ്രജുഡിസ്ഡ് ആകാൻ തുടങ്ങി. അതാണ് അവരെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഇവര് സൃഷ്ടിച്ചെടുത്ത, അവതാരകർ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു രീതിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അവതാരകൻ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട്

0: സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു നേതാവിന്റെ ഇവരുടെയൊക്കെ മുഖം ഇടിച്ചു പരത്തണം എന്ന തരത്തിൽ, അങ്ങനെ ആവുമ്പോഴേ അറിയൂ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ അത് അതിരുകടന്ന്, ഇപ്പം നമുക്കൊരു വ്യക്തിയോട് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഇങ്ങനത്തെ ശൈലികൾ വരുന്നു. വലിയ നെടുങ്കൻ ഡയലോഗുകൾ അടിച്ച് അതിനെ ഇങ്ങനെ വിഷയത്തിന്റെ ചർച്ചയെ ഒന്ന് വല്ലാതെ വഴിതിരിച്ചു കൊണ്ടുപോവുക, ഇതുകൊണ്ട് വരുന്നതാണ്. അപ്പൊ ആ ചർച്ചകൾ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, പക്ഷെ ആളുകൾക്ക് രസം പകരുന്നതാണ്, അതുപോലെ റേറ്റിംഗ് നോക്കുമ്പോൾ ഇതിന് മെച്ചം കാണുന്നുണ്ട് എന്നൊക്കെ കാണുന്നുകൊണ്ടായിരിക്കാം അത് ചെയ്യുന്നത്. ഇനിവേ എന്തായാലും അത് വിമർശനപരമാണ്, അത്രയും അതിര് കടക്കരുത്. ചർച്ചകളിൽ നിന്ന് നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൊടുക്കാൻ കഴിയണം, വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്ന് ആളുകൾക്ക് അവരുടെ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയണം. ഇതാണല്ലോ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തന്നെ ആയിരിക്കണം ഫോക്കസ് വേണ്ടത്. അത് അതും മുമ്പ് പറഞ്ഞ പോലെ എവിടേക്കോ വഴിവിട്ടപ്പോൾ നമ്മൾ നിരന്തരം ചെയ്ത് കഴിയുമ്പോഴേ, ഇപ്പോൾ പല അവതാരകരെ കുറിച്ചും പറയുന്ന ഒരു വിമർശനം എന്ന് വെച്ചാൽ നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഞങ്ങൾ പറഞ്ഞാൽ അതാണ് ഏതാണ്ട് പ്രമാണം അടിസ്ഥാനമായി മാറുക, മുമ്പ് പറയാം അവിടെയാണ് ഈ ജഡ്ജി എന്നൊക്കെയുള്ള തോന്നിപ്പിക്കും വിധത്തിലേക്ക് പെരുമാറുക, അപ്പൊ ചില വലിയ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക, ആ നിരീക്ഷണങ്ങൾ പലതും വസ്തുതാപരമല്ലാതായി പോകുക, ആളുകൾ അതിനെ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അത് സ്വയം തിരുത്തേണ്ടതാണ്. അത് അവതാരകർക്ക് ഒരു വലിയ റോൾ അതിനകത്തുണ്ട്, വാർത്ത പ്രസന്റേഴ്സിന് വലിയ റോൾ ഉണ്ട് അത് മാറ്റി തീർക്കാൻ.
1: ഗസ്റ്റ് റൂമാണ് കേട്ടോ.

0: ഗസ്റ്റ് റൂം ഇപ്പോൾ ഫേവറേറ്റ് വൺ. പ്രതിഭകൾ ഇവിടെ അതിഥികളാകുന്നു. ഗസ്റ്റ് റൂം.
1: വെൽക്കം ബാക്ക്. അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്നു ഗസ്റ്റ് റൂം. കൂടെയുണ്ട് ഞാൻ സുനിൽ. എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു മാധ്യമ പ്രവർത്തകൻ ശരത്ചന്ദ്രൻ.
2: ഈ അവതാരകർ തന്നെ ഒരുമിച്ചിരുന്ന് അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവെക്കുന്ന പല പരിപാടികളും നമ്മളിപ്പോൾ
3: കണ്ടിട്ടുണ്ട്.
2: അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നു, കൗണ്ടർ അടിക്കുന്നു, പരിഹസിക്കുന്നു. പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ BGM ഒക്കെ കുത്തിക്കയറ്റി അത് റീലാക്കി മാറ്റുന്നു, അത് ഷെയർ ചെയ്യുന്നു. ശരിക്കും ഇത് മനഃപൂർവ്വം റേറ്റിംഗിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയും ചെയ്യുന്നതാണോ അതോ സ്വാഭാവികമായിട്ട് വന്നു പോകുന്നു?
3: പണ്ടുകാലത്ത് പറയാറില്ലേ, ഇപ്പം കാർട്ടൂൺ യഥാർത്ഥത്തിൽ വലിയ വിമർശനമാണ് അല്ലേ. പത്രങ്ങളിൽ നമ്മളിന്ന് കാണുന്ന കാർട്ടൂൺ രാഷ്ട്രീയ നേതാക്കളെ, നമ്മുടെ ഭരണാധികാരികളെ വിമർശിക്കുന്നു. പക്ഷേ ആ വിമർശനവും കാർട്ടൂണും ഏറ്റവും അധികം ആസ്വദിച്ചിട്ടുള്ളത് പലപ്പോഴും അതിലെ കഥാപാത്രങ്ങളായിത്തീരുന്ന മനുഷ്യർ തന്നെയാണെന്ന് പറയപ്പെടാറുണ്ട്. കാരണം അതിൻ്റെ സട്ടിലാണത്, അത് മൂർച്ചയുള്ളതാണ്, അതിൽ ഫലിതമുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ അവർക്ക് എവിടെയോ വഴിതെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ അത് ഭരണാധികാരികൾക്ക് പെശവ് പറ്റിയിട്ടുണ്ട്, അത് ചൂണ്ടിക്കാണിക്കാനൊക്കെ കഴിയുന്നൊരു നല്ല ടൂളായിരുന്നു കാർട്ടൂൺ എന്ന് പറയുന്ന കാരിക്കേച്ചേഴ്സ്. അങ്ങനത്തെ ഒരു തലം ഒന്ന് ആലോചിച്ച് നോക്കും. അത് കഴിഞ്ഞ് പുതിയ കാലത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് വരുന്നു, അതിലങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം. ഈ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എവിടം വരെ എത്തും, ഇതിൽ നിന്ന് എങ്ങനെ ഇത് കട്ട് ചെയ്തു പോകും, എത്ര തരം റീലിന് സാധ്യതയുണ്ട്, ട്രോളിന് സാധ്യതയുണ്ട് എന്ന് ഉറപ്പായും നമുക്കറിയാം, ആളുകൾക്ക് അറിയുകയും ചെയ്യാം. നമ്മൾ ചർച്ചയൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ഒക്കെ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊക്കെ പർപ്പസ്ഫുള്ളി തന്നെയാണ്. റീലിന് വേണ്ടി സംസാരിക്കുന്ന വാർത്താപതാരകരുണ്ട്. ഈ കട്ട് ചെയ്തിടുക, റീലിടുക, വളരെ ഡ്രമാറ്റിക് ആയിട്ട് ആളുകളിൽ എത്തിക്കുക, ഞങ്ങളൊരു സംഭവമാണ്, ഞങ്ങളിത് ചെയ്തു, അത് ചെയ്തു, ഇതെങ്ങനെയാണ്. അപ്പൊ അത് റീല് ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ പറ്റുമല്ലോ, ഓർഗാനിക് ആയിട്ടും അല്ലാതെയും. നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ വീഡിയോസ് നമുക്ക് ആളുകളിൽ എത്തിക്കാൻ കഴിയും. അപ്പൊ അതിന്റെ റീച്ചൊക്കെ കണ്ട് നമ്മളിങ്ങനെ പകച്ചു നിൽക്കും. ഇപ്പൊ ലൈവൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ലക്ഷങ്ങൾ കാണുന്നു എന്നൊക്കെ തരത്തിൽ ഒരു പ്രതീതി സൃഷ്ടിക്കലാണ്, അതൊക്കെ സാധ്യമാണ്. അപ്പം അത്തരം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാലമല്ലേ. ഇതെല്ലാം ഒരു കോമ്പിനേഷനാണ്. ഇത്തരം റീൽ ഉണ്ടാക്കി കൊടുക്കുക, ഡിജിറ്റൽ ടീം അതിനെ മാർക്കറ്റ് ചെയ്യുക, അതിനെ സ്പ്രെഡ് ചെയ്യുക, ആളുകളിൽ എത്തിക്കുക, പിന്നെ ഈ വാട്സപ്പുകളിലൂടെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് വിടുക. വലിയ സർക്കസ് നടക്കുന്നുണ്ട് ഒരു വഴിക്ക്.
2: പണ്ടൊക്കെ ഈ TVക്ക് വേണ്ടി മാത്രമായിരുന്നു വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയക്ക് വേണ്ടി വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നിർബന്ധിതരാവുന്നുണ്ട്.
3: അല്ല, അത് ആ മാറ്റം അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ മുമ്പ് പത്രം മാത്രമല്ലേ ഉണ്ടായിരുന്നു. പത്രത്തിൽ നിന്ന് നമ്മള് വിഷ്വൽ മീഡിയയിലേക്ക് വന്നു, ദൃശ്യമാധ്യമങ്ങളിലേക്ക് വന്നു, അതിൽ തന്നെ ന്യൂസ് വാർത്താ ചാനലുകൾ ഉണ്ടായി. അടുത്ത് ഇപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നോക്കൂ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന കേരളത്തിലെ ഈ മറ്റു മാധ്യമങ്ങളാണ്. വിഷ്വൽ മീഡിയ ദൃശ്യമാധ്യമങ്ങൾ, വാർത്താ ചാനലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമാണ്. പ്രിന്റ് മീഡിയ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അപ്പോൾ എല്ലാം ഈ പ്ലാറ്റ്ഫോംസിന് വേണ്ടി കൂടിയാണ് ചെയ്യുന്നത് എല്ലാം. അതൊരു ഒരു വാർത്ത മുമ്പ് സുനിൽ പറഞ്ഞാൽ ഒരു ബുള്ളറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, അത് സോഷ്യൽ മീഡിയക്ക് കൂടി വേണ്ടി പാകമാകുന്ന വിധത്തിലാണ് പലപ്പോഴും
2: ചെയ്യുന്നത്.
3: നമ്മൾ ചർച്ചയൊക്കെ കഴിയുമ്പോൾ അതിന്റെ പിന്നെ കണ്ടന്റുകളൊക്കെ ചെറിയ ഒന്ന് ആളുകളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് വല്ലാതെ കുറഞ്ഞില്ലേ. ഒരു മണിക്കൂർ ചർച്ചയൊക്കെ അങ്ങനെ ഇരുന്ന് കാണാൻ ആരും അങ്ങനെ ഒന്നും മെനക്കെടില്ലല്ലോ. അത്ര അല്ലെങ്കിൽ അത് ഇത്ര. അപ്പൊ നമ്മളിതിന്റെ കൊച്ചു വീഡിയോസ് പുഷ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ആളുകൾ അതിൽ നിന്ന് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള മനോധർമ്മങ്ങളൊക്കെ ചേർത്ത് അതിനെ റീലാക്കുകയും ഒക്കെ അവരുടേതായ റീലാക്കി മാറ്റും, അതിൽ നിന്ന് ട്രോൾ ഉണ്ടാക്കും, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്.
2: ഈ ഒരു ചർച്ച ഇപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ കോണ്ടന്റ് എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നത്? എന്നും വാർത്തകൾ ഉണ്ടായാലല്ലേ വൈകുന്നേരം ചർച്ചയ്ക്കുള്ളൊരു ഒരു കോണ്ടന്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഒരു സെലിബ്രിറ്റിയുടെ പ്രസംഗം വരെ ആരൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് തീരുമാനിക്കുന്നത്? ഏത് സമയമാകുമ്പോൾ തീരുമാനിക്കും ആരൊക്കെ ഗസ്റ്റ് വേണമെന്ന്? എപ്പോഴാണ് പ്ലാൻ ചെയ്യുക?
3: ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു സമയം എടുത്താൽ ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും ആലോചിക്കാം. രാവിലെ മുതലേ ചിലപ്പോൾ ആലോചനകളൊക്കെ തുടങ്ങും, ഇന്ന് എന്തെടുക്കാം എന്ന് ആലോചിക്കും. അപ്പോൾ അതുവരെ വന്ന വാർത്തകൾ എന്താണെന്ന് നോക്കും. ചിലപ്പോൾ കാര്യമായ ഒരു പുഷുള്ള പഞ്ചുള്ള സബ്ജക്ട്സിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല, നമ്മളപ്പോൾ ഉച്ചവരെ വെയിറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ കുറച്ചുകൂടി നോക്കാം. അങ്ങനെയൊക്കെ അങ്ങ് അവസാനം വരെ വൈകുന്നേരം വരെയൊക്കെ പോയ സമയങ്ങളുണ്ട്. ഒരു ഗ്രിപ്പുള്ള വിഷയം കിട്ടാതൊക്കെ നിൽക്കുന്ന ഒരു ഡൾ ഡേ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട്, വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കും, എന്നിട്ട് സബ്ജക്ട്സ് ഫിക്സ് ചെയ്യും. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സൊക്കെ ആയിട്ട് എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്യും എന്ത് വേണം എന്നൊക്കെ ആലോചിക്കും. ഒന്നിലേറെ സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഏതാണ് ചർച്ച ചെയ്താൽ കുറെക്കൂടി ആളുകൾ എടുക്കുക എന്നതൊക്കെ ആലോചിക്കും. ആളുകൾക്ക് ഏതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് നോക്കും. അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയം എന്താണെന്ന്, എന്നിട്ട് അതിനനുസരിച്ച് ഗസ്റ്റുകളെ നോക്കും. ഇപ്പോൾ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാർട്ടികളൊക്കെ അവരവരുടെ ഗസ്റ്റുകളെയൊക്കെ നമുക്ക് തരിക ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ നേരിട്ട് വിളിക്കുമായിരുന്നു വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയാണ് ഈ മെയിൻ സ്ട്രീം ലീഡേഴ്സ് ഈ ചർച്ചകളിൽ നിന്ന് മാറാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ സോഷ്യൽ ഇത് കാണുമ്പോൾ തന്നെ ഇതിലേക്ക് വന്നിട്ട് ആളുകൾ കമന്റുകൾ പറയാൻ തുടങ്ങും. അപ്പൊ കടുത്ത രാഷ്ട്രീയമുള്ളവര് രാഷ്ട്രീയ എതിരെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ ആക്ഷേപിക്കും, ഒക്കെ ചിലപ്പം രൂക്ഷം ഇത് കേൾക്കാൻ എന്തിനു ഞങ്ങൾ വരണം എന്ന് ചിന്തിക്കുന്ന നേതാക്കളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ലീഡേഴ്സ് ഈ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ പാർട്ടികൾ ചെയ്യുന്നത് വെച്ചാല് അവരവരുടെ പാനലിസ്റ്റുകളെ മാധ്യമ ചർച്ചകൾക്കായി പോകേണ്ട സ്പോക്സ് പേഴ്സൺസ് ഉണ്ട്, വക്താക്കളുണ്ട്, അവരുടെ ലിസ്റ്റ് അതാത് ദിവസം അതാത് പാർട്ടി. അപ്പൊ CPM ആരാണ് ഏതൊക്കെ ചാനലുകളിൽ ആര് പോകണം തീരുമാനിക്കുന്ന ആ പാർട്ടിയാണ്. കോൺഗ്രസിന്റെ ഏത് പ്രതിനിധി ഏത് ചാനലിൽ എങ്ങനെ പോകണം ആര് പോകണം തീരുമാനിക്കുന്ന ആ പാർട്ടിയാണ്. BJP എങ്ങനെ, മൂന്ന് മെയിൻ സ്ട്രീം പാർട്ടികളെ കുറിച്ച് ഞാൻ പറയാം. ബാക്കി നമ്മൾ സബ്ജക്ട് എക്സ്പേർട്സിനെയൊക്കെ നമ്മൾ തന്നെ വിളിക്കുന്നതാണ്. ഇപ്പോൾ സബ്ജക്ട് മാറുന്നത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ വിളിക്കും, ഫിനാൻഷ്യൽ ജേർണലിസ്റ്റുകളെ വിളിക്കും. ഇപ്പോൾ മുമ്പ് ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യ പാക് ടെൻഷൻ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആർമി ഇതിലൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള കേണൽസ് അതുപോലെ ബ്രിഗേഡിയർ ഇവരെ ഇത്തരം ആളുകളെ വിളിക്കും. അതുപോലെ തന്നെ ഈ വളരെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലെ ഫോറിൻ അഫയേഴ്സ് എക്സ്പേർട്സ് ആയിട്ടുള്ള അധ്യാപകർ അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഫോർമർ അംബാസഡേഴ്സ് അവരൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്, ഡിപ്ലോമാറ്റ്സ് ഇവരൊക്കെ. ഇങ്ങനെ അത് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നതാണ്. പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ചുള്ളത് ഓൾമോസ്റ്റ് അവർ തന്നെയാണ്
2: തരുന്നത്.
3: സബ്ജക്ട്സ് നമ്മൾ ഇതിനിടയിൽ വൈകുന്നേരം ആകുമ്പം അന്ന് വരെ തീരുമാനിച്ച സബ്ജക്ട്സ് സന്ധ്യ നേരത്ത് സ്പോട്ടിൽ മാറിയ സമയങ്ങളൊക്കെ ഉണ്ട്. അതായത് വൈകുന്നേരം 7-8 മണിക്ക് ചർച്ച ചെയ്യുന്നതിന് 6:30, 7 മണി, 7 o'clockനൊക്കെ സബ്ജക്ട്സ് അതുവരെ പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് റൈസ് ചെയ്തിട്ട് ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് പോയി, ഒരു പുതിയ വിഷയത്തിലേക്ക് പോയി, പുതിയ ഗസ്റ്റുകളിലേക്ക് പോയി, അതിന്റെ ഗ്രാഫിക്സ് പാറ്റേൺസ് എല്ലാം കണ്ടന്റും എല്ലാം മാറ്റി അങ്ങനെയൊക്കെ ചെയ്ത അനുഭവങ്ങൾ വളരെ റയറാണ്. സ്ഥിരമൊന്നും പറ്റില്ല, അത് അത്ര അത്യാവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചലഞ്ചാണ്, പക്ഷെ ചെയ്യാറുണ്ട്.
2: വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ്, ശരിക്കും ഈ ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ?
3: ഉറപ്പായും ചർച്ചകൾ കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തിലെ സുനിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുയോഗങ്ങൾ കാണാറുണ്ടല്ലേ, അല്ലാതെ പൊതുയോഗങ്ങൾ കുറഞ്ഞില്ലേ? വൈകുന്നേരം കോർണർ മീറ്റിംഗ് ഞാൻ ഉദ്ദേശിച്ചതാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ കോർണർ മീറ്റിംഗ്, ചെറിയ വിഷയങ്ങൾക്കും ഒക്കെ തന്നെ പ്രാദേശികമായിട്ടൊക്കെ ഉണ്ടായിരുന്ന കോർണർ മീറ്റിങ്ങുകൾ മറ്റതൊക്കെ അല്ലാതെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതെന്താന്ന് വെച്ചാല് അത് ഈ ന്യൂസ് ചാനലുകളുടെ ഒരു പ്രസൻസ്, വൈകുന്നേരങ്ങളിലെ ചർച്ചകൾ തന്നെ ഈ പറഞ്ഞ ഒരു പൊതുയോഗ സമാനമായി മാറിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും അതിലുണ്ട്. ചിലപ്പം വളരെ മിതമായി സംസാരിച്ചു പോകുന്ന ഒരു പൊതുയോഗമായിരിക്കും, ചിലപ്പം കത്തിക്കയറുന്ന പ്രസംഗങ്ങൾ അടങ്ങുന്ന പൊതുയോഗങ്ങളാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ രാഷ്ട്രീയം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയം എൻഗേജ് ചെയ്യുന്ന ഒരു സ്പോട്ടായിട്ട് ഇത് മാറി. അപ്പോൾ പൊതുയോഗത്തിൽ വന്ന് ചിലപ്പോൾ സംസാരിക്കുന്ന 4 ദിവസം പഴക്കമുള്ളതായിരിക്കും ഒരാൾ വന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ആൾക്ക് നാട്ടിൻപുറത്തുകാർക്ക് അറിയാം ഇതൊക്കെ പുതിയ, ഇതിലും അപ്പുറത്ത് കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് പൊളിറ്റിക്കൽ എക്സർസൈസ് ഇതിലൂടെ നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ അതിൻ്റെതായ ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും രാഷ്ട്രീയം വളരെ സജീവമായി കാണുന്ന ചില ഏജ് ഗ്രൂപ്പ്സ് ഇത് നന്നായി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് കാണാൻ ആളില്ല എന്നൊക്കെ പറയുന്നൊക്കെ കാണാറുണ്ട്. പക്ഷെ എന്നിട്ട് എന്തായാലും നിർത്താത്ത
2: ഇല്ലേ,
3: ഒരു വിഷയം വന്നാൽ എത്രയോ മണിക്കൂർ ആ വിഷയത്തിൽ ചർച്ച പോകും, അതിനിപ്പോ സമയമില്ലാതായി. ഏതു നേരവും നമുക്കൊരു വിഷയം വന്നാൽ അതിൽ നിന്ന് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു, അതിൽ നിന്ന് കൂടുതൽ റെസ്പോൺസ് എടുക്കുന്ന നില വന്നു. ഇതൊക്കെ കേൾക്കാൻ ആളുണ്ട്, ആളുകൾക്ക് അറിയാൻ താല്പര്യം, ആ അതിന് പാകപ്പെടുന്ന കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കണം എന്നേ ഉള്ളൂ.
2: അടുത്തൊരു കാര്യം വാർത്തകളുടെ ഫോളോഅപ്പ് ഫോളോഅപ്പ് പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. ഇപ്പൊ ഇന്ന് ഭയങ്കര വാർത്തയായ ഒരു കാര്യം ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം അത് അത് അത് അടിയിൽ പോയിട്ടുണ്ടാവും, എവിടെയാണെന്ന് പോലും അറിയില്ല, പിന്നെ അതിനെ കുറിച്ച് ആരും സംസാരിക്കില്ല, ചിലപ്പോൾ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഫോളോഅപ്പ് പൊതുവെ കുറഞ്ഞിട്ടുണ്ട്.
3: അത് ശരി, സുനിൽ പറഞ്ഞതിൽ ഒരു ഒരു കാര്യമുണ്ട്, ശരിയാണ്. കാരണം ഇങ്ങനെ ഈ ലൈവുകളുടെ ഒരു വലിയൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മുമ്പ് പറഞ്ഞ പോലെ കാണുന്നത് വെച്ചാൽ ലൈവുകൾ മാക്സിമം ലൈവ് റിപ്പോർട്ടിംഗ് കൂട്ടുക എന്ന് പറയുന്ന ഒരു ഒരു രീതി ഇപ്പൊ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ മുമ്പ് പറഞ്ഞ ഫോളോഅപ്സ് പലയിടത്തും മിസ്സാവുന്നുണ്ടാവും, അത് പ്രശ്നം. പക്ഷെ എങ്കിലും നമ്മളൊക്കെ ചില വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ഫോളോഅപ്സ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പറഞ്ഞൊരു കാര്യമാണ്, ഫോളോഅപ്സുകൾ കുറെക്കൂടി ശക്തമാകേണ്ടതുണ്ട് എന്നുള്ളതൊരു ഒരു കാര്യം തന്നെയാണ്. അത് പലപ്പോഴും തോന്നാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അപ്പപ്പോ വരുന്ന വാർത്തകളുടെ പുറകെ ഇങ്ങനെ ഒരു ചേസ് ചെയ്യല്ല, അങ്ങനെ ചേസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഹാൻഡിൽ ചെയ്ത വാർത്ത എവിടെ എന്നൊരു ചോദ്യം വരാം, ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അത് അത് കുറച്ചുകൂടെ സബ്ജക്റ്റ് ഉള്ള കാര്യം, മറ്റൊന്നൊക്കെ പറഞ്ഞ ഒരു ഒരു കോൺട്രവേഴ്സ്യൽ സ്വഭാവം ഉള്ളതായിരിക്കും ഇങ്ങനെ ചേസ് ചെയ്ത് പോവുക. മറ്റത് വളരെ സീരിയസ് ആയി തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ചുകൂടി മീഡിയ ഹൗസസ് ആയാലും മാധ്യമ പ്രവർത്തകരായാലും കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു വാർത്താ ടീമിനെ വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങളിൽ ഈ ഫോളോ അപ്പ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകാറുണ്ട്. ഉറപ്പായും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടായി ഓർമ്മിപ്പിക്കാറുണ്ട്, ആ വാർത്തയിൽ ഇനിയൊരു ഫോളോ അപ്പ് നമുക്ക് എടുക്കണം, അത് അന്വേഷിക്കണം, അത് എവിടെ എത്തി എന്ന് നോക്കണം. അപ്പം അങ്ങനെ എടുക്കുന്ന ഒരുപാട് കാര്യം. ഇപ്പം ഇപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായില്ലേ, അതിലെ ഗുണഭോക്താക്കൾക്ക് നമ്മളിപ്പോൾ ഒരു മോഡൽ ടൗൺഷിപ്പാണ് അവിടെ ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്ക് പ്രോഗ്രസ്സുകൾ നോക്കുക, അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് കേസ് നിൽക്കുന്നു, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് അതിന് പ്രത്യേകമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ഹൈക്കോടതി തന്നെ അതിൽ ഇടപെട്ടിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഫോളോ അപ്പ് പ്രധാനമാണ്, അത് ആളുകൾ ആഗ്രഹിക്കുന്നതുമാണ്, അത് ചെയ്യേണ്ടത് കുറച്ചുകൂടി ശക്തമായി ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.
1: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ഇഷ്ടവും ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് സുനിൽലഭ മഹൽ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ശരത്ചന്ദ്രൻ.
2: ചാനലിൽ ഒരു ഒരു അജണ്ട ഉണ്ടാവില്ലേ, എല്ലാ ചാനലിലും അവര് വാർത്തകളെ നോക്കിക്കാണുന്ന ഒരു രീതി ഉണ്ടാവില്ലേ, അപ്പൊ അതുപോലെ തന്നെ വാർത്ത അവതാരണ ചിലപ്പോൾ നോക്കിക്കാണുന്ന വേറെ രീതിയിലായിരിക്കും. അങ്ങനെ ചാനലിന് വേണ്ടി പലപ്പോഴും വാർത്തകൾ വായിക്കേണ്ടി വന്നിട്ടുണ്ടോ?
3: അല്ല, നമ്മൾ ഈ ഓഡിയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നതായിരിക്കും എപ്പോഴും നല്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ആണ് ഇന്നതിൻ്റെ ഒരു സോഷ്യൽ ഓഡിറ്റ് മാധ്യമങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇവ പറയുന്നത്. ഒട്ടും ഇപ്പൊ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഒരു അജണ്ട എന്നതിനേക്കാൾ അപ്പോൾ ഒരു എഡിറ്റോറിയൽ പോളിസി ഉണ്ടാവും. എഡിറ്റോറിയൽ പോളിസി ഉണ്ടാവും. ആ എഡിറ്റോറിയൽ പോളിസിയിൽ നിന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത്. വാർത്തകളെ ശരിയായി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോഴും അതിലെല്ലാം എല്ലാ മാധ്യമങ്ങളുടെയും ഒരു എഡിറ്റോറിയൽ നയം അതിൽ പ്രതിഫലിക്കും, യാതൊരു സംശയവുമില്ല. പഴയ പോലെ പണ്ട് പറയുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന നിലയിലല്ല അതിനെ കാണേണ്ടത്. അതേതാണ്ട് സ്വതന്ത്രമല്ല എന്ന് പറഞ്ഞാൽ ഏത് കുഴപ്പം എന്ന നിലയ്ക്കല്ല. പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളെ ആഴത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ചിലപ്പോൾ ചില നിലപാടുകൾ പറയേണ്ടതായി വരും. നിഷ്പക്ഷരാണ്, ഞാൻ നിഷ്പക്ഷരാണ് എന്ന് പറയുന്നതിൻ്റെ കാപട്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലമാണ്. കാരണം നമുക്ക് ഒരു ഈ പല കാര്യങ്ങളിലും ഒരു പക്ഷം പറയേണ്ടതായി വരും. കാരണം വസ്തുത പറയുമ്പോൾ പക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയം വെച്ച് മാത്രമല്ല കാണേണ്ടത്, ജനകീയമായ വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ അതിലെ വസ്തുത പറയുമ്പോൾ ചിലപ്പോൾ നിഷ്പക്ഷത നടിച്ച് മാറി നിൽക്കാൻ കഴിയില്ല. അത്തരം അപകടകരമായ ഗൗരവമുള്ള വിഷയങ്ങളിൽ ഒരു സൂചനകൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാർത്ത ഇതാണ്, ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അങ്ങനെ വാർത്തകളെ മുമ്പ് ആദ്യ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഫാക്ട്സ് ബേസ്ഡ് ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ അനാലിസിസിലേക്ക് പോകുന്നിടത്താണ് നമുക്ക് ഇത്തരം ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതായി വരുന്നത്. അതങ്ങനെ ചെയ്തും പോകേണ്ടതാണ്. അപ്പോൾ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഈ കാലത്ത് ആരും എടുക്കാത്തൊരു കാര്യമാണ്. നമുക്ക് എന്താണ് നിങ്ങൾക്കിതിൽ പറയാനുള്ളത്, എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്നതുകൂടി ഇന്നിപ്പോൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു.
2: ഈ മാധ്യമ പ്രവർത്തനം ഒരു പ്രഷറൈസ്ഡ് ജോലിയാണ്. കാര്യം ചിലപ്പോൾ നമുക്ക് എപ്പോഴാ വരേണ്ടി വരിക, എപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പറ്റുക, അവരെ നമുക്ക് അറിയില്ലല്ലോ. കാരണം രാവിലെ 9 മണിക്ക് വന്ന് 5 മണിക്ക് പോകുന്ന ഒരു ജോലിയല്ല എപ്പോഴാ വാർത്ത വരിക, രാത്രി വരിക എന്നൊന്നും അറിയില്ല. അപ്പോൾ ശരിക്കും ഒരു പ്രഷറൈസ്ഡ് ജോലിയാണ്.
3: അല്ല, നമ്മളതുമായിട്ട് അങ്ങ് ഏതാണ്ട് യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന സത്യത്തിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നു. ഇതിപ്പം നമ്മുടെ പബ്ലിക്കിൽ പലപ്പോഴും വരുന്നൊരു കാര്യമാണ്. പബ്ലിക്കിൽ മാത്രമല്ല വീട്ടിലും വരാറുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ കുറേയേറെ സമയം ചെലവഴിക്കുന്നത് ഓഫീസിലും വാർത്തയിലുമാണ്, അതുപോലെ യാത്രകളാണ് എന്നൊക്കെ വരുമ്പോൾ അതുണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ ജോലിയുടെ ഒരു ഭാഗവും കൂടിയാണത്. നമുക്കത് ഒഴിവാക്കിയിട്ട് പറഞ്ഞാലൊരു ഒരു 8 hours എന്നൊക്കെ പറഞ്ഞിട്ട് ജോബ് നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ഒരു ഏറ്റെടുത്തിരിക്കുന്ന ഒരു ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും പോകാറുള്ളത്. ആളുകൾ പൊതുവെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ, അതുകൊണ്ട് തന്നെ ഒരു ടൈം സ്ട്രെച്ച് ചെയ്ത് ജോലി ചെയ്യുന്ന കൂട്ടർ തന്നെയാണ്. അതൊരു ഒരു സമ്മർദ്ദമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കാണുന്നവരുണ്ട്. രാജാവിൻ്റെ മകനിൽ മോഹൻലാൽ പറയുന്നതാണ്, യാന്ത്രികമായി തോന്നിയാൽ പിന്നെ ഈ പണി അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത്.
2: ഇത്രയും കാലമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്, എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ ആർക്കെങ്കിലും പ്രശ്നമാവും എന്ന് കരുതിയിട്ട് മനസ്സിൽ തന്നെ വെച്ചിട്ടുണ്ടോ, വായിക്കാതെ അല്ലെങ്കിൽ അത് വാർത്ത കൊടുക്കാതെ വെച്ചിട്ടുണ്ടോ?
3: അങ്ങനെയില്ല കേട്ടോ, ഇല്ല അങ്ങനെയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ അടുത്തേക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് വരും, ഒരുപാട് റിസോഴ്സസ് വരും. അതിൽ പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, അതിൽ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ പോയിന്റ് ഒക്കെ നമ്മുടെ മുമ്പിൽ വരും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ അദ്ദേഹത്തിൽ നിന്ന് ഇനിയും കൂടുതൽ വാർത്തകളും വിവരങ്ങളും ഒരു റിലേഷൻ കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി നല്ല ഇൻഫർമേഷൻസ് കിട്ടും, അല്ലെങ്കിൽ ഇതിലും നല്ല വാർത്തകളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന ഒരു സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വേണ്ട ചില കിപിഎലോ ക്രമീകരണമോ ഒക്കെ വരുത്താറുണ്ട്. അത് ഉറപ്പായും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞൊരു അനുഭവമുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കണ്ടിട്ടില്ലേ, വലിയ തൂണുകളല്ലേ, ആ വലിയ തൂണിൽ ചാരി നിന്ന് അന്നത്തെ ദേശീയ തലത്തിൽ വളരെ സജീവമായിരിക്കുന്നൊരു ദേശീയ നേതാവ് പറഞ്ഞത് അപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരും എന്നതിനെക്കുറിച്ചൊരു വലിയ ചർച്ച നടക്കുന്ന സമയമാണ്. അപ്പോൾ ഈ നേതാവ് ഈ മാധ്യമ പ്രവർത്തകനെ അടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ പൊതുവിൽ വരുന്നു എന്ന രീതി വന്നു. പക്ഷെ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അപ്പോൾ അത് വാർത്ത അടിക്കാം, പക്ഷേ ഒരുപക്ഷെ എൻ്റെ സോഴ്സ് അതോടെ തീരുകയാവും. മനസ്സിലായില്ലേ? അതിൽ നിന്ന് ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ രൂപപ്പെടുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് എനിക്ക് അതിൽ നിന്നുള്ള വാർത്ത കൊടുക്കാൻ ഒരുപക്ഷെ ഈ സോഴ്സ് ഉപകാരപ്പെടും. അപ്പൊ നമ്മൾ അങ്ങനത്തെ ചില കരുതി വെക്കലുകൾ ഉണ്ടാവും, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്
2: എന്തെങ്കിലും.
3: പിന്നെ അതിന്റെ പേരിൽ, വാർത്തയുടെ പേരിലൊക്കെ പരിഭവപ്പെട്ടവരും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേറെ സന്ദർഭങ്ങളുണ്ട്. ഒട്ടും ഇഷ്ടപ്പെടാതെ നമ്മൾ കൊടുക്കുന്നു എന്നതിൽ പരിഭവപ്പെട്ടവരൊക്കെ ഉണ്ട് അതിൽ ഉണ്ട്. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അതിനെ അതിന്റെ വഴിക്ക് വിടുക എന്നേ ഉള്ളൂ.
2: ഈ കേരളത്തെ പിടിച്ചുലയ്ക്കാൻ പാകത്തിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ഇപ്പോഴും മനസ്സിലുണ്ടോ?
3: അല്ല, കേരളത്തെ, കേരളം കുറച്ച് ക്വയറ്റായി നോർമലായി പോകുന്ന കാലമാണ്. എന്നെ സംബന്ധിച്ച് കേരളത്തെ അങ്ങനെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഒന്നുമില്ല.
2: അല്ല,
3: നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നേരം പോലും വലിയ സെൻസേഷനായ ഒരു വാർത്തയുടെ പുറത്ത് ഓടുകയാണ്. ഞാൻ പാലക്കാട് അഹല്യയിൽ ഇരുന്നാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നതിൽ തന്നെ ഒരു ഇൻവെർട്ടർ കോമയിൽ പാലക്കാടുണ്ട്. അത് ഏറ്റവും അധികം കേരളം

0: എന്താ പറയുന്ന ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടോ ഒക്കെ മുന്നോട്ട് പോകുന്നു എന്നാണ്. അതുകൊണ്ട് കേരളത്തെ എങ്ങനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ വ്യക്തികളിൽ അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളിലോ പാർട്ടികളിലോ ഒക്കെ പല ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വലിയ തോതിൽ വാർത്തയാകുന്നു. അതിന്റെ കാലമാണ്, ഇനി അങ്ങോട്ട് ഇലക്ഷൻ കാലമാണ്, ഇത് കൂടും
1: തീർച്ചയായും.
0: ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വാർത്താ ചാനലുകൾക്ക് നല്ല തിരക്ക് പിടിച്ചൊരു കാലമാണ്.
1: ഒരുപാട് കാര്യങ്ങൾ വർത്താനം പറയണം, ഇനിയും ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവുള്ള കാരണം ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് സർ, എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു സുല്ല് പറഞ്ഞ പോലെ നീ സമയത്തെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. സമയത്തിനകത്ത് നിർത്തി ചർച്ച ചെയ്യണം. ആ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരും. എനിവേ, എന്നെ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. താങ്ക് യു.
1: ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159002476 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യായഫം 90.4. അഹല്യായഫം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യായഫം .com കേട്ട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സ്ലോവാക്കിയ സന്ദർശിക്കുന്ന ശ്രീ മോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ചർച്ച നടത്തും. സ്ലോവാക്കിയ സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ബ്രാറ്റിസ്ലാവയിലെ ഇന്ത്യൻ സമൂഹം. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇതാദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്ക് റിപ്പബ്ലിക്കിൽ എത്തുമ്പോൾ പെയിന്റിംഗുകൾ വരച്ചും നൃത്തം അടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഗംഭീര വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ സമൂഹം. ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിനിടെ ദൃശ്യമാണെന്ന് സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുക കൂടി ചെയ്തിട്ടുള്ളത് ആവേശം കൂടുതൽ ശക്തമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇതിന് കൂടുതൽ ആവേശം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: അസമിലെ ജോർഹത്തിൽ വ്യോമസേനയുടെ AN-32 വിമാനം തകർന്ന് 5 സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർമാരായ ഖേമരം കുമാവത്ത്, ഡാനിഷ് അസ്ലം എന്നിവരാണ് അപകടത്തിൽ വീരമൃത്യു വരിച്ചത്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്കപ്പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സാഹചര്യം വിലയിരുത്താനായി കേന്ദ്രസംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ഉച്ചയോടെ കലക്ടറിലെത്തിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘം മന്ത്രി AP അനിൽകുമാറുമായും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളും സംഘം മുന്നോട്ട് വച്ചു. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗവും ചേർന്നു. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രോഗിയുടെ അടുത്ത ബന്ധുക്കളായ 3 പേരുടെ പരിശോധന നടത്തിയെന്നും ഇവർക്ക് രോഗബാധയില്ലെന്നും ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ അറിയിച്ചു. തുടർന്ന് കേന്ദ്രസംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജും സന്ദർശിച്ചു.
0: നിപ രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ 320 വീടുകളിലും ഫീൽഡ് വർക്കർമാർ സന്ദർശനം നടത്തിയതായി മന്ത്രി AP അനിൽകുമാർ. രോഗം പടർന്നിട്ടില്ലെന്നും ലക്ഷണങ്ങൾ ഉള്ളവരെ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമന്ത്രി നാളെ കോഴിക്കോടെത്തുമെന്നും മന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി ഏകോപനം നടത്തേണ്ടിയിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താനില്ലെന്നും ശ്രീമതി KK ശൈലജ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. June 26 മുതൽ തൂഫാൻ ക്യാമ്പയിനിന്റെ 2ാം ഘട്ടം ആരംഭിക്കുമെന്നും മന്ത്രി മലപ്പുറം എടപ്പാളിൽ അറിയിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം രാജ്യത്തുടനീളം പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരേ സമയം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന യോഗ സെഷൻ നാളെ രാവിലെ 6:15 മുതൽ 7:35 വരെ ആയുഷ് മന്ത്രാലയത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംഘടിപ്പിക്കും. June 21 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തുടനീളം 1600 ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കഴിഞ്ഞ 12 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് നാഗ്പൂരിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മേഖലകളിലും രാജ്യം ലോകത്തിന് വഴികാട്ടിയാണെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത്. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വസുദൈവ കുടുംബകമാണ് നമ്മുടെ സന്ദേശമെന്നും ആഗോളതാപനം മുന്നിൽ കണ്ട് സൌരോർജ്ജത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ തൃശൂരിലെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാലം ആരംഭിച്ചതോടെ ആലപ്പുഴ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. പുതുതായി വെസ്റ്റ്നൈൽ രോഗം കൂടി സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ചേർത്തല താലൂക്കിലെ കഞ്ഞുക്കിളി ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ടു പേർക്കാണ് വെസ്റ്റ്നൈൽ പനി സ്ഥിരീകരിച്ചത്. ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. തലവേദന, പനി, ഛർദി, വയറുവേദന, വയറിളക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഭൂരിഭാഗം പേർക്കും സാധാരണ പനി പോലെ കടന്നുപോകാമെങ്കിലും ചിലരിൽ നാഡീസംബന്ധമായ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ വൈറസ് വ്യാപനത്തിനും ജില്ലയിൽ കുറവില്ല. 4 പേർക്ക് ഡെങ്കിപ്പനിയും ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നാളെ രാത്രി 7 മണിക്കാണ് മത്സരം. ഒരു മാസം നീളുന്ന 2020 മത്സരങ്ങളുടെ ഫൈനൽ അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാംഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനാണെന്ന് കളക്ടർ ശിവം ചന്ദ്ര. ജനങ്ങളുടെ അവകാശങ്ങൾ തടയാൻ ഉദ്ദേശമില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം ലക്ഷദ്വീപിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് CPIM രാജ്യസഭാ അംഗം വി ശിവദാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള 5 പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനു ശേഷം പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടയച്ചു. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് തുടക്കമായി. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച. അസമിൽ വ്യോമസേനാ വിമാനം തകർന്ന് 5 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്രസംഘം കോഴിക്കോട്. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും അണിനിരക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
7: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഒരു കാര്യം വിചാരിച്ച അപ്പ തന്നെ നടക്കണം എന്നൊരു വാശിയുള്ള ആളുകളാണ് ഇപ്പോ ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യരും. കുറെ പേരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, ഒരു പ്ലാൻ പാളിയാൽ ഉടനെ വരും ആത്മഗതം. പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ, വിചാരിച്ചത് നടന്നില്ലെങ്കിൽ എന്റെ വിധി, കിട്ടിയാൽ ഓ എൻ്റെ ഒരു ഭാഗ്യം. അല്ലെ, നമുക്ക് എല്ലാം അപ്പപ്പ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിലേക്ക് പോവില്ല, പിന്നെ ആകെ ഡെസ്പാണ്, ഓഫാണ്. പിന്നെ നമുക്കിടയിൽ കുറെ പെർഫെക്ഷനിസ്റ്റുകൾ ഉണ്ട്. ആദ്യത്തെ തട്ടിൽ തന്നെ മാങ്ങ വീഴണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, ആദ്യത്തെ പ്രപ്പോസലിൽ തന്നെ പെണ്ണ് കിട്ടണം എന്ന് പറയുന്ന ആളുകൾ, ജപ്പാനിൽ പോയി ഇത് പറഞ്ഞാലേ അവർ നിങ്ങളെ ചിരിച്ച് ചിരിച്ച് കളിയാക്കി കളിയാക്കി തോൽപ്പിച്ചു കളയും. അവിടെ ഒരു പരിപാടിയുണ്ട്, കിൻസുഗി എന്നാണ് ആ ഒരു സംഭവത്തിന്റെ പേര്. ഓക്കെ, ആ സംഭവം എന്താണ് എന്നൊക്കെ ഞാൻ പറയാം. ഇത് എഴുത്തോലയുടെ സമയമാണ്, കൂടെയുള്ളത് ഞാൻ അഭിരാമി. അപ്പൊ ജപ്പാനിലേക്ക് പോകുമ്പോ ഈ കിൻസുഗി എന്നൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, അതൊരു അടിപൊളി പരിപാടിയാണ്. ഒരു പാത്രം ഉടഞ്ഞു കഴിഞ്ഞാലേ അവരത് പശ വെച്ചല്ല, സ്വർണം വെച്ചാണ് ഒട്ടിക്കുന്നത്. ജപ്പാനിൽ ഉള്ളൊരു സംഗതിയാണ്, ഒരു പാത്രം ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ അവരത് എറിഞ്ഞു ദൂരെ കളയില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ആ പാത്രം എടുത്ത് അപ്പോഴേ നമ്മള് അല്ലെ, നമ്മളത് കളയും. കാരണം അത് ഉടഞ്ഞു പോയ പാത്രമാണ്, യൂസ്ലെസ് ആണ്, ഇനി അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവര് ചെയ്യുന്ന എന്താന്ന് വെച്ചാല്, ആ വിള്ളലുകൾ, ആ ഉടഞ്ഞ ആ ഒരു വിള്ളലുകളിൽ സ്വർണം ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർക്കും. അപ്പൊ ആ പാത്രം, ഉടഞ്ഞു പോയ പാത്രം പഴയതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ബ്യൂട്ടിഫുൾ ആവും, പഴയതിനേക്കാൾ വില്ലപ്പിടിപ്പുള്ളതായിട്ട് മാറും. ഫെയിലിംഗ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു തിങ്കിങ് ഉണ്ട്, ഫെയിലിംഗ് ഫോർവേഡ് അല്ലെ. അതായത് എന്താ അതിന്റെ ഒരു എക്സാക്ട് മലയാളം എന്ന് എനിക്ക് കിട്ടണില്ല. എന്തായാലും അതിനൊരു വല്ലാത്ത സൗന്ദര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അതൊരു ആർട്ടാണ്. ഇറ്റ് ഇസ് ലൈക്ക് എൻ ആർട്ട് ഓഫ് വെയറിങ് യുവർ സ്കാർസ് ലൈക്ക് ജ്വല്ലറി. നിങ്ങളുടെ മുറിവിനെയും ഒരു ജ്വല്ലറിയാക്കി നമ്മളിങ്ങനെ, മുറിവ് പോലും നമ്മളൊരു ആഭരണമാക്കി മാറ്റാണ് എന്നുള്ളതാണ്. തോൽവി എന്ന് പറയുന്നത് കരിയറിലെ ഒരു കറയല്ല, പകരം വ്യക്തിത്വത്തിന്റെ ആഴം കൂട്ടുന്ന ഗോൾഡൻ ലൈൻസ് ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മുറിപ്പാടുകൾക്ക്, ഈ വിള്ളലുകൾക്ക് ഒക്കെ ഒരു ഒരു എന്താ പറയുക, ഒരു സൗന്ദര്യം ഉണ്ടാവും. നമ്മളത് ഒന്ന് പോയാൽ, എന്നെവിടെയെങ്കിലും പാളിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അത് നമുക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങളെ, ചിലപ്പോൾ ചിലയിടത്തെ ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടുള്ള ഒരു ഫോർവേഡ്, നമുക്ക് നടക്കാനുള്ള ഒരു എന്തെങ്കിലും കാര്യം ബാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതൊന്ന് നമ്മൾ സൂക്ഷിക്കണം. സോ എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു ഒരു ഒരു വാക്കാണ് ഈ ഫീൽ ഫോർവേഡ് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് തോൽവി എന്ന് പറഞ്ഞാൽ അതൊരു അവസാനമാണ് എന്നാണ് അല്ലെ, ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് എന്നുള്ളതാണ്. തോറ്റാൽ നമ്മൾ തളർന്നു പോകും, പല ആളുകളും ഒളിച്ചോടും. നടക്കാൻ പഠിക്കുന്ന കാലം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ചെറുതിലേ ഉള്ള നമ്മള് എത്ര വട്ടം വീണിട്ടുണ്ടാകും, നമ്മള് ലക്ഷക്കണക്കിന് തവണ, എന്റെ പൊന്നോ പറയാനില്ല. പക്ഷെ അന്ന് വീഴുമ്പോഴൊക്കെ നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേറ്റു, വീണിടത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ടാണ് നടക്കുന്നത്. അതാണ് ശരിക്കും ഈ ഫീൽ ഫോർവേഡ് എന്ന് പറയുന്നത്. തോൽവിയാണ്, പക്ഷെ എന്നാലും നമ്മൾ വീണു, വീണ് അവിടെ കിടക്കുന്നില്ല, എണീറ്റ് നമ്മൾ നടക്കുകയാണ്. ഒരു കുട്ടി പോലും വീണു എന്ന് കരുതി ഇനി ഞാൻ നടക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ ഇതുവരെ. പക്ഷെ നമ്മൾ വളരും തോറും നമ്മൾ ആ ഒരു റിത്തം അങ്ങ് മറന്നുപോകണം. ഇങ്ങനെയായിരുന്നു നമ്മൾ വളർന്നു വന്നത്. എന്നിട്ട് ഇപ്പൊ ഒരു ചെറിയ തോൽവി ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ, നമ്മുടെ മുറികളിലേക്ക് അങ്ങ് ചുരുണ്ടുകൂടുകയാണ്. എങ്ങനെ അത്? ഫെയിലർ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി എ സ്റ്റെപ്പ് ഫോർവേഡ്. തോൽക്കുമ്പോൾ നമ്മൾ വീണത് പുറകോട്ടല്ല, മുന്നോട്ടാണെങ്കിലോ എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഫെയിൽ ഫോർവേഡ് കേൾക്കാം എഴുത്തോലയിൽ നല്ല പാട്ടിന് ശേഷം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഫെയിലർ എന്ന് പറയുന്നത് ഒരു എററായിട്ടാണ് പല ആളുകളും കാണുന്നത്. ഈ ഒരു ഇന്നോവേഷന്റെ ലോകത്ത്, ക്രിയേറ്റിവിറ്റിയുടെ ലോകത്ത് ഫെയിലർ എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റ ടെസ്റ്റ് ആണെന്ന് മാത്രം കരുതിയാൽ മതി. നിങ്ങളൊരു പുതിയ കാര്യം പരീക്ഷിക്കുമ്പോൾ അത് പരാജയപ്പെടും. അതിനർത്ഥം നിങ്ങളുടെ സിസ്റ്റം അപ്ഡേറ്റ് ആവാൻ പോകുന്നു എന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐഫോൺ പോലും അത്ര പെർഫെക്റ്റ് അല്ല. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അപ്ഡേഷൻസ് വരുന്നത്. അതുപോലെ ഈച്ച് ഫെയിലിയർ എന്ന് പറയുന്നത് ഒരു ഡീബഗ് സെഷൻ ആയിട്ട് കണ്ടാൽ മതി. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും നമ്മുടെ ഉള്ളിലുള്ള ഈ ദേഷ്യത്തെയും പെട്ടെന്ന് സംഭവങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ഫ്രസ്ട്രേഷനെയും ഒക്കെ ഡിലീറ്റ് ചെയ്യുകയും നമ്മുടെ സ്കില്ലിനെ കുറച്ചുകൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫെയിലിയർ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ ലൈഫിന്റെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നതാണ് ചില ക്രാഷസ്, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില ക്രാഷസ്, ചില തോൽവികൾ. അത് പേടിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ ഫേസ് ചെയ്യാണ് വേണ്ടത് എന്ന് മാത്രമേ പറയാനുള്ളൂ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വയലിനിസ്റ്റ് ഉണ്ട്, ഇസ്താക് പേൾമാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഒരു കൺസേർട്ട് നടക്കുകയാണ്. പാതിവഴിയിലെ അദ്ദേഹത്തിന്റെ വയലിനിലെ ഒരു സ്ട്രിങ് പൊട്ടിപ്പോയി. എന്താ ചെയ്യുക? നിങ്ങളാണ് ആ വയലിനിസ്റ്റ് എങ്കിൽ എന്താ ചെയ്യുക? അയ്യോ, സ്ട്രിങ് പൊട്ടിപ്പോയി. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ പറഞ്ഞിറങ്ങും. സാധാരണ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തും. പക്ഷെ അദ്ദേഹം ആ മൂന്ന് സ്ട്രിങ് വെച്ച് ബാക്കി പാട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റോറിയുണ്ട് അങ്ങ് ചരിത്രത്തിൽ. ആ പാട്ടിന് പഴയതിനേക്കാൾ ഒരു പ്രത്യേക സോൾ ഉണ്ടായിരുന്നു എന്നാണ് അത് കേൾക്കാനിരുന്ന ഓരോ ഓഡിയനും പറഞ്ഞ കാര്യം. നമ്മുടെ ലൈഫും ഇതുപോലെയാണ്. ഒരു സ്ട്രിങ് പൊട്ടിയെന്ന് കരുതി, ഒരിടത്ത് വീണു എന്ന് കരുതി നമ്മുടെ യാത്ര നിർത്തരുത്. ഒരു പക്ഷേ ആ വിള്ളലിലൂടെ ആയിരിക്കും ചിലപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ടാലന്റ് പുറത്തു വരുന്നത്. ഓരോരുത്തരുടെയും ഈ ബ്രോക്കൺനെസ്സിൽ അവരവരുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇത്ര മാത്രമേ ഇന്ന് പറയാനുള്ളൂ. ഇന്നത്തെ എഴുത്തോല ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

ഇത് പാലക്കാടിന്റെ നെഞ്ചിൽ കൂടാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
5: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
6: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്നോടൊപ്പമായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേ ഈ ജന്മത്തിലല്ല.

0: ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ഹോംസ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടും
1: അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 04923226888. മൊബൈൽ 9496000129.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ചെമ്പരത്തിപ്പൂവെ ചൊല്ലു ദൈവനെ നീ കണ്ടോ, നമുക്കൊക്കെ വലിയ ഇഷ്ടമുള്ള പാട്ടാണല്ലേ ഈ പാട്ട്. മാത്രമല്ല, പൊന്മുരളിയൂതും കാറ്റേ എന്ന പാട്ട്, പൊന്മീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ എന്ന പാട്ട്, കൂട്ടിൽ നിന്നും മീതിൽ വന്ന പൈങ്കിളിയല്ലേ, കൈക്കുടന്ന നിറയെ തിരുമധുരം, ഇങ്ങനെയുള്ള ഗാനങ്ങൾ കേൾക്കുമ്പോൾ ഇത്ര മനോഹരമായ പാട്ട് സൃഷ്ടിച്ചയാളെ ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് പറയുന്നതാണ് പലപ്പോഴും കേൾക്കുന്നത്. ഈ ഗാനങ്ങളൊക്കെ ആരാണ് നമുക്കായി തന്നത്, ഈ ഗാനങ്ങളുടെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്ന് നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും അല്ലേ. മനസ്സ് കീഴടക്കുന്ന ഭാവസൗന്ദര്യവും ഒഴുക്കും കാൽപ്പനികമായ അന്തരീക്ഷവും ചേർന്ന പാട്ടുകളാണ് രഘുകുമാർ എന്ന സംഗീത സംവിധായകൻ നമുക്ക് തന്നത്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ, ജന്മവാർഷിക ദിനത്തിൽ നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്.

നാം സവിശേഷമായ സ്വന്തം സംഗീത മുദ്ര പതിപ്പിച്ച മലയാളികൾക്ക് നിരവധി ഇഷ്ടഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകനാണ് രഘുകുമാർ. 1953 ജൂൺ മാസം 13 അദ്ദേഹം ജനിക്കുന്നത്. 74 മുതൽ 90 വരെ ആ വർഷങ്ങളിൽ ഒട്ടേറെ സിനിമകളിൽ സംഗീത സംവിധാനം നിർവഹിച്ചയാളാണ് രഘുകുമാറിന്റെ ഗാനങ്ങൾ ഇന്നും നമ്മൾ മലയാളികളുടെ ആർദ്ര ഗീതങ്ങളായിട്ട് നമ്മളുള്ളിൽ കൊണ്ടു നടക്കുന്ന പാട്ടുകളാണ്. എന്നാൽ പാട്ടുകൾക്കൊപ്പം ആ സംഗീത പ്രതിഭയെ കൂടി ഓർക്കാനായിട്ട് നമ്മൾ മറന്നുപോയോ എന്നുള്ളത് സംശയിക്കേണ്ട അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും സിനിമാ പാട്ടുകൾക്ക് വേണ്ടി അവസരം തേടി പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എന്നി പറയാൻ ഏറെ ചിത്രങ്ങളും അദ്ദേഹത്തെ തേടി വന്നില്ല. എന്നിട്ടും ഒരു കാലത്ത് പ്രശസ്ത സംവിധായകരുടെ ചിത്രങ്ങളിൽ തുടർച്ചയായ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. രഘുകുമാർ ഈണമിട്ട ഹിറ്റ് ഗാനങ്ങളിൽ മറ്റൊന്നാണ് മായാമയൂരം എന്ന ചിത്രത്തിലെ കൈക്കുടങ്ങ നിറയെ തിരുമധുരം തരും എന്ന പാട്ട്. ദാസേട്ടനും ജാനകിയമ്മയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഒറ്റ ദിവസം കൊണ്ട് രഘുകുമാർ കമ്പോസ് ചെയ്ത് ട്രെയിനിൽ വെച്ച് ഷിബു ചക്രവർത്തി ഗാനരചന നടത്തിയ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെമ്പരത്തി പൂവേ ചൊല്ലു, ദേവനിനി കണ്ടോ എന്ന പാട്ട് ഷിബു ചക്രവർത്തി എഴുതിക്കൊടുത്ത വരികൾക്ക് രഘുകുമാറിന്റേതാണ് ഈനം. ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ ശ്യാമ എന്ന സിനിമയിലെ ആ പാട്ട് കേൾക്കാം.

ഇന്ത്യയിലെ പാട്ടുകളെല്ലാം ഹിറ്റുകളായിരുന്നു. 86 ശ്യാമ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ഷിബു ചക്രവർത്തി പൂങ്കാറ്റി പോയി ചൊല്ലാമോ എന്നെഴുതി കൊടുത്ത വരികൾക്ക് കരഹരപ്രിയ രാഗത്തിൽ രഘുകുമാർ ഈണം പകർന്ന് ഉണ്ണിമേനോനും കെ എസ് ചിത്രയും ചേർന്ന് പാടിയ ആ ഗാനമാണ്.

ആറാട്ട്, ആതിരിപ്പൊന്നൂഞ്ഞാൽ ഉണർത്തുപാട്ട്, കനകമണി കാപ്പണിഞ്ഞ കന്നിനിലാവേ, നിൻ കടക്കണ്ണിൽ ആരെഴുതി കാർ നിറക്കൂട്ട്, എന്തൊരു ഫീലാണ് ഈ പാട്ടിന്. ഈ പാട്ടിൻ്റെ പശ്ചാത്തല സംഗീതം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ പാട്ടിലായിപ്പോവും എന്നുള്ളതാണ്. ഓടക്കുഴലിൻ്റെയൊക്കെ ആ ഒരു പോർഷൻ, ആ ഒരു വേർഷൻ ഭയങ്കര രസമാണ് കേൾക്കാൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഇമോഷൻസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാട്ടാണ്. 93 സിബി മലയിൽ സംവിധാനം ചെയ്ത മായാമയൂരം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി രഘുകുമാർ ഈണം പകർന്ന് ദാസേട്ടൻ ആലപിച്ച ആമ്പല്ലൂർ അമ്പലത്തിൽ ആറാട്ട് എന്ന പാട്ട്. ആ ഗാനമാണ് ഇനി

രഘുകുമാറിന്റെ മാന്ത്രിക സംഗീതം മികവുറ്റ അദ്വിതീയമായ ഓർക്കസ്ട്രേഷനിൽ പോച്ചൽ ഖാദറിന്റെ ലളിതവും ഭാവനാത്മകവുമായ വരികളിൽ എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് മത്സരിച്ചാലപിച്ച ഒരു പാട്ടാണ് താളവട്ടം എന്ന സിനിമയിലെ പൊൻവീണി എന്ന ഗാനം. ആ ഗാനമാണ് ഇനി

0: ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എസ് രമേശൻ നായർ എഴുതിയ വരികളാണ് നീ എൻ കിനാവോ എന്ന് തുടങ്ങുന്ന വരികൾ. രഘുകുമാറിന്റേതാണ് ഈണം. ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്നാണ് ആ പാട്ട് ആലപിച്ചിരിക്കുന്നത്.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunil?

ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായിരുന്ന് തബലയിൽ താളവിസ്മയം തീർക്കുന്നയാളാണ് രഘുകുമാർ. അവാച്യമായ എന്തോ ഏതോ ആനന്ദലഹരിയിൽ എന്ന വണ്ണം കണ്ണുകൾ ചിമ്മി ഹാർമോണിയത്തിന്റെ കട്ടകളിലൂടെ സ്വയം മറന്ന് ഒഴുകിപ്പോകുന്ന രഘുകുമാർ. പാട്ടുകൾക്ക് സംഗീതം പകരാനിരിക്കുമ്പോൾ മറ്റേതോ ലോകത്തിലായി പോകുന്ന സംഗീത സംവിധായകൻ. അദ്ദേഹത്തിന്റെ മാന്ത്രിക വിരലുകളാൽ സിത്താർ തന്ത്രികളിൽ ഭീംതലാസിയുടെയും ബിലാവലിന്റെയും ജീമവയന്തിയുടെയും ഒക്കെ അത്ഭുത ലോകം അദ്ദേഹം വിരിയിച്ചിട്ടുണ്ട്. മറക്കാനാവില്ലാത്ത ഒരുപാട് ചിത്രങ്ങളിലെ അദ്ദേഹം ഈണമിട്ട പാട്ടുകളെല്ലാം സവിശേഷമായ സ്വന്തം ഒരു കയ്യൊപ്പ് അദ്ദേഹത്തിന് പതിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ ചുരുക്കം സിനിമകളിൽ മാത്രമേ പാട്ടുകൾ ചെയ്തിട്ടുള്ളൂ എങ്കിലും രഘുകുമാറിന്റെ ഈണങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന ഈണങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടോ സിനിമയുടെ പുറംപോക്കിൽ ചെന്നൊടുങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വിഷപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പി ടി രാജൻ സംവിധാനം ചെയ്ത സിനിമയാണ് പോച്ചൽ ഖാദർ. വരികൾ എഴുതി രഘുകുമാർ, ഈണം പകർന്ന് ദാസേട്ടൻ ആലപിച്ച ഗാനം കേൾക്കാം. ഈ ഗാനത്തോടെ ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും എത്താം അടുത്ത ദിവസം ഇതേ സമയം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.